ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1952 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ബി ബി സമിയ, സലാഹിയ മൻസൽ. ഇന്ന് ശകവർഷം 1947, ജ്യേഷ്ഠം 9, മലയാള വർഷം 1201, എടവം 16. 2026 മെയ് 30 ശനിയാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ് 55 സെക്കൻഡ്.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം പി എൻ ദാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. 7:05 പവിഴമണിലെ സാഹിത്യം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവീട്ടി. തുടർന്ന് 7:45 ഫെൺഫോരിഷ. 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയി കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനിയൊരു ഭക്തിഗാനം കേൾക്കാം.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി, തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടി 6:85 തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലാദ്യം പത്രവൃത്താന്തം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം വരെ ആർത്തവാവധി അനുവദിക്കുമെന്ന് ഇന്നലെ നടന്ന സർക്കാർ നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും 6 മാസം പ്രസവാവധി അനുവദിക്കും. നീറ്റ് യുജി ചോദ്യചോർച്ചയിൽ യുവജനങ്ങളുടെ ആശങ്കകളെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇറാൻ കപ്പലുകളെയും തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ട് ഹോർമൂസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ശേഷിക്കെ സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷിയോഗം തെരഞ്ഞെടുക്കും. മുൻമന്ത്രിയും കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ TU കുരുവിള അന്തരിച്ചു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് June 19 അവതരിപ്പിക്കും. തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കൌശികൻ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. നിയമനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകി. ഏഷ്യൻ ഗെയിംസ് ട്രയൽസിൽ പങ്കെടുക്കാൻ ഗുസ്തി താരം വിനീഷ് ഫോഗട്ടിന് സുപ്രീംകോടതി അനുമതി നൽകി. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും.
1: പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്ന June 1 മുന്നിൽ കണ്ട് കേരളം ഇന്ന് വലിയൊരു സാമൂഹിക വെല്ലുവിളിയെയും ഗൌരവത്തോടെ നേരിടുകയാണ്. ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനവും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന മയക്കുമരുന്ന് ശൃംഖലകളും സംസ്ഥാനത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്.
2: June 1

0: സ്കൂൾ തുറക്കുകയായി.
1: പുനലൂർ ബി ആർ സിയിൽ ട്രെയിനറും അധ്യാപികയുമായ വി ആർ ബീന
0: കുട്ടികളെ സ്വീകരിക്കുവാൻ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരെ വലവീശി പിടിക്കുവാൻ മിഠായിയായും വിവിധങ്ങളായ മധുരങ്ങൾ പൊതിഞ്ഞുകൊണ്ട് ലഹരി മാഫിയായും നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുവാൻ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നതിന് വിദ്യാഭ്യാസ വകുപ്പും എക്സൈസും കൈകോർത്തുകൊണ്ട് ക്യാമ്പസിനകത്ത് തന്നെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവരെ ബോധവൽക്കരിക്കുവാനുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഗവൺമെന്റ് ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ തന്നെ സംവിധാനം ഏർപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്വഭാവത്തിലോ അവരുടെ ശീലത്തിലോ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ വ്യതിയാനത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ലഹരിക്ക് അടിമപ്പെട്ട് ഉണ്ടാകുന്നതാണ് എങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ആ ലഹരിയുടെ സാന്നിധ്യം കണ്ടറിഞ്ഞ് അതിനെ തൂത്തറിയുന്നതിനും അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്.
1: പത്തനംതിട്ട കോന്നി ഉപജില്ല സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ കെ എസ് ബിനു.
2: ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന പ്രധാന ചില പ്രശ്നങ്ങൾ, അത് 90% ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാർ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതല്ലാതെ കുട്ടികളായി കടന്നു പോകുന്നവരുടെ എണ്ണം കൂടുതലത്തിൽ വളരെ കുറവാണ്. കുട്ടികളെ പരിശോധിക്കുമ്പോൾ 90% ആളുകളും അവരുടെ അച്ഛന്മാരോ വീട്ടിലെ സാഹചര്യങ്ങളോ മിക്കപ്പോഴും ആ കുട്ടികൾ ഉപയോഗപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇത്തരം കുട്ടികളെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും അവരെ നേർവഴി നയിക്കാനും വളരെയേറെ ടാസ്ക്കാണ്. അതിൽ അധ്യാപകർക്ക് ഇടപെടുന്നതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തിയാൽ, ആ കുട്ടിയെ ആ വീട്ടിൽ അറിയിച്ചാൽ, അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന രക്ഷകർത്താക്കളുടെ അളവ് വളരെ കുറവാണ്. ഇപ്പോൾ സ്കൂളിലെ ടി സി വാങ്ങിക്കൊണ്ട് പോവുക, മറ്റൊരു തരത്തിൽ ഈ അധ്യാപകരെ പിന്തുടരുക, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് എന്റെ അനുഭവത്തിൽ വളരെ കൂടുതലുള്ളത്. ഒപ്പം നിൽക്കുന്ന കുട്ടിയെ നന്നാക്കണം എന്ന് കരുതുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. രക്ഷകർത്താക്കളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ, ഒരു സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയില്ലാതെ സ്കൂൾ തലത്തിലുള്ള ഒരു കുട്ടിയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എളുപ്പമല്ല.
3: രാജ്യത്ത് രാസലഹരി ഉപയോഗത്തിൽ കേരളം മുന്നിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം പ്രവർത്തിക്കുന്ന ലഹരി വിതരണ സംഘങ്ങൾ, ഡിജെ പാർട്ടികൾ, തീരപ്രദേശങ്ങൾ, ഹോട്ടലുകൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള രഹസ്യ ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ശക്തമായ ലഹരി വിരുദ്ധ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.
4: സ്കൂള് തുറക്കുന്നതുമായി 2 ആഴ്ച മുമ്പ് തന്നെ എക്സൈസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്.
1: ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അവയർനെസ് വിംഗ് വിനോദ് കുമാർ എസ്.
4: സ്കൂളിന്റെ പരിസരവും പരിസരത്തുള്ള കടകളും എക്സൈസും പോലീസുമായിട്ട് ചേർന്ന് സംയുക്തമായി പരിശോധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരിയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളോ മറ്റ് സാധനങ്ങളോ ലഹരി വസ്തുക്കളോ ഒന്നും അവിടെ ഇല്ലെന്നും സ്കൂൾ പരിസരത്തില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതായി അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. അത് ഈ മാസവും ജൂൺ 30 വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പൊ ഇത് കൂടാതെ സ്കൂളിന്റെ പരിസരത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കുട്ടിക്കാടുകൾ, ഉപയോഗശൂന്യമായ ബാത്റൂമുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്തും. പരിശോധന നടത്തി അത് രഹസ്യ നിരീക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുന്നതായിരിക്കും. സ്കൂള് തുറന്നു കഴിഞ്ഞാൽ സ്കൂളില് വന്നു പോകുന്ന, സ്ഥിരമായി സ്കൂൾ പരിസരത്ത് കാണുന്ന ബൈക്കോ കാറോ അങ്ങനത്തെ വണ്ടികളുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി എക്സൈസിന്റെ ഷാഡോ ടീമുകൾ ഉണ്ടായിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകളുടെ പുനഃസംഘടന ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് ഫോം ചെയ്യുകയും ക്ലബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിടിഎ മീറ്റിംഗിൽ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള ഒരു സംയുക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. സ്കൂൾ പരിസരം ഒരു കാരണവശാലും ലഹരി മാഫിയ പിടിമുറുക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട എല്ലാവിധ കാര്യങ്ങളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്.
1: പത്തനംതിട്ട സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പിടി അംഗം റഹീം മലയാളപ്പുഴ.
5: ലഹരിയുമായി ബന്ധപ്പെട്ട് വിദ്യാലയങ്ങളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലയളവുകളിലായിട്ട് നടത്തിയിട്ടുണ്ട്. സാമൂഹികമായി ഏറ്റവും കൂടുതൽ ലഹരിയുടെ പുതിയ തലങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലത്തിലുള്ള ലഹരികളെ കുറിച്ചാണ് കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ടത്. കാരണം നമുക്ക് നേരത്തെ ലഹരി എന്നുണ്ടായിരുന്ന ഒരു ക്ലാരിഫിക്കേഷൻ മാറിക്കഴിഞ്ഞു. മദ്യം, മയക്കുമരുന്ന്,

0: നടത്തുന്നത് എന്നുള്ളതിൽ നിന്ന് മാറി ലഹരിക്ക് വിഭിന്ന രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മധുരത്തിന്റെ രൂപത്തിലും മറ്റുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഏത് തലത്തിലേക്കാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ള നിലയിൽ കൃത്യതയോടുകൂടി ഒരു മോണിറ്ററൈസേഷൻ ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായ ഒരു മോണിറ്ററൈസേഷൻ ഈ ലഹരി നമ്മളൊരു ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചത് മുടക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു പദ്ധതിയും ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതി പൂർണ്ണതോതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാനും നിരീക്ഷിക്കപ്പെടാനും ആവശ്യകത ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ നിന്നുള്ളവർ എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
1: അധ്യാപകനായ അജിത് ആർ പിള്ള.
2: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അധ്യാപകർ ക്ലാസ് മുറിയിലും പുറത്തും നടത്തുന്ന ചെറിയ ഇടപെടൽ പോലും ഒരു തലമുറയുടെ ജീവിത ദിശ മാറ്റിമറിക്കും. കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ക്ലാസ് അല്ല നമ്മൾ നൽകേണ്ടത്, അവർക്ക് ജീവിത നൈപുണി അനുഭവങ്ങളാണ് പകരേണ്ടത്. ലഹരി ഉപയോഗം വെറും കൗതുകത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മറിച്ച് ഏകാന്തത, സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, തെറ്റായ കൂട്ടുകെട്ട്, കുടുംബ സംഘർഷം, കാര്യക്ഷമമല്ലാത്ത രക്ഷാകർത്തൃത്വം എന്നിവ ലഹരി ഉപയോഗ ശീലത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നു. നോ എന്ന് പറയേണ്ടിടത്ത് പറയാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകണം. വികാരങ്ങൾ പങ്കുവെക്കുവാനും പരാജയത്തെ കൈകാര്യം ചെയ്യുവാനും സൗഹൃദം ശരിയായ രീതിയിൽ തെരഞ്ഞെടുക്കുവാനും പരിശീലിപ്പിക്കണം. ലോകാരോഗ്യ സംഘടന മുൻനിർത്തുന്ന ജീവിത നൈപുണികൾ അവരെ പരിശീലിപ്പിക്കണം. ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ വിദ്യാലയങ്ങളിലെ സൗഹൃദ ക്ലബ്ബുകളും പവർ ബ്രിഗേഡും ശക്തമാക്കണം. രക്ഷകർത്താക്കളും അധ്യാപകരും പരസ്പരം ശരിയായ സഹകരണം ശക്തമാക്കുന്ന വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരി എന്ന സാമൂഹ്യ വിപത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ നമ്മൾക്ക് കഴിയും. വർത്തമാനത്തിലല്ല, പ്രവൃത്തിയിലാണ്, മാതൃകകളിലാണ് കാര്യമിരിക്കുന്നത് എന്ന് നമ്മളെങ്കിലും തിരിച്ചറിയണം.
1: കെ എസ് ബിനു.
3: സംശയമുണ്ടെങ്കിൽ നമ്മൾ ഈ പൊതുബസ്സുകളില് പൊതു ഇടങ്ങളില് കുട്ടികൾ പെരുമാറുന്ന രീതികളൊക്കെ ഒരു 10 വർഷത്തിന്റെ മുമ്പും പിമ്പും വെറുതെ പരിശോധിച്ചാൽ മതിയാവും. അതിനൊക്കെ ഒരു കാരണം നമ്മൾ നേരിടുന്ന വലിയൊരു സംഘർഷമുണ്ട്. അപ്പൊ അത് മറികടക്കാൻ അധ്യാപകർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ കുട്ടികളിലേക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ശതമാനത്തിൽ കുറവ് ചില അധ്യാപകർ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ സിസ്റ്റം എല്ലാ അധ്യാപകരുടെ മേലും ഇത്തരത്തിലുള്ള ഒരു കണ്ണോടുകൂടി കാണപ്പെടുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ അധ്യാപകരും ചേർന്ന് അവരെ വീട്ടിലേക്ക് പോകും. എല്ലാ അധ്യാപകരും അവരെ വീട്ടിലേക്ക് പോകും, ഈ കുട്ടിയോടൊപ്പം ഇരുന്ന് വർത്തമാനം പറയുകയും ചെയ്യും. അത് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കണം. അപ്പൊ അച്ഛൻ തുറന്നു പറയും, എനിക്കും ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം. അത് ആ രക്ഷകർത്താവ് തിരിച്ചറിയപ്പെടും. രക്ഷകർത്താവ് തിരിച്ചറിഞ്ഞപ്പെട്ടാൽ ഈ കുട്ടിയുടെ മുന്നിൽ ലഹരി ഉപയോഗിക്കുന്ന അതിന്റെ അളവ് കുറയും. എന്റെ അനുഭവമാണ്, അധ്യാപക ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പിന്തുണ അത്തരം കുട്ടികൾക്ക് കൊടുത്തേ പറ്റും. വീട്ടുകാരുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ, കാരണം ഇതിലും വലിയ ലഹരികൾ സ്നേഹം, സൗഹൃദം, ഈ പറയുന്ന കല, കായികം എന്നീ മേഖലയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രാപ്തമാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ അധ്യാപകരും അത്രത്തോളം തയ്യാറാകണം. ഇന്നത്തെ ഒരു കാലത്ത് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. അത് മറ്റൊന്നുമല്ല, അധ്യാപകരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ഉപദേശിച്ചാലോ, കുട്ടിയെ കണ്ടെത്തിയാലോ, അതിനെ തിരിച്ചറിഞ്ഞാലോ, വളരെ പെട്ടെന്ന് അവനെ നയിച്ചുകൊണ്ട് വരേണ്ട ഒരു അധ്യാപകർ പലപ്പോഴും എന്റെ അനുഭവത്തിൽ പലയിടങ്ങളിലും നിശബ്ദരാകും. അതിന് കാരണം അവർ ഈ സിസ്റ്റത്തെ ഭയക്കുന്നുണ്ട്. കുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചാൽ ആദ്യം തെറിക്കുന്നത് അധ്യാപകന്റെ ജീവിതവും അധ്യാപകന്റെ ജോലിയുമാണ്. അപ്പൊ ഈ ഒരു ഭയം ഇന്നത്തെ കാലത്ത് അധ്യാപകർക്കിടയിൽ വളരെ കൂടുതലാണ്.
1: വിനോദ് കുമാർ. യെസ്.
4: സ്കൂൾ പരിസരത്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷ, ടാക്സി, അത്തരം വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരെ കണ്ട് അവർക്കും ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതായിരിക്കും. ഇത് കൂടാതെ മോട്ടോർ വെഹിക്കിളുമായി ചേർന്ന് എല്ലാ റേഞ്ച് പരിധിയിലും സ്കൂൾ ബസ് ഓടിക്കുന്നവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നൽകാൻ ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് നടന്നു വരികയാണ്. അപ്പോൾ രണ്ടു തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് വരും. ലഹരിയുടെ ഉപയോഗവും മോട്ടോർ വെഹിക്കിൾ ആക്ടും ആയി ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളും. ഇത് കൂടാതെ തന്നെ മോട്ടോർ വെഹിക്കിളുമായി ചേർന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പരിശോധനകൾ സ്കൂൾ ബസ്സുകളുടെയും സ്കൂൾ വാനുകളുടെയും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികളുടെയൊക്കെ പരിശോധന ഉണ്ടാവും. വണ്ടിയിലുള്ള ഡ്രൈവർമാരെയും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധന സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും.
1: ലഹരി വസ്തുക്കളുടെ വ്യാപനം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, അത് കുടുംബങ്ങളെയും സമൂഹത്തെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വെല്ലുവിളിയാണ്. അതുകൊണ്ടുതന്നെ ലഹരിക്കെതിരായ പോരാട്ടം കേവലം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തമായി കാണാനാകില്ല. ദൃഢനിശ്ചയത്തോടെയുള്ള ഭരണ സംവിധാനത്തിനൊപ്പം പൊതുജന പങ്കാളിത്തവും അനിവാര്യമാണ്. ലഹരി വിൽപ്പനയെയോ ഉപയോഗത്തെയോ കുറിച്ച് സംശയാസ്പദ വിവരങ്ങൾ ലഭിച്ചാൽ ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനുകളിലോ എക്സൈസ് വകുപ്പിലോ അറിയിക്കുക. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി വിമുക്തമാകട്ടെ.
5: പ്രഭാത ഭേരി വീണ്ടും എത്തും നാളെ രാവിലെ 6:30.
6: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
7: എന്നും രാവിലെ 7:13.
6: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
8: മൻ കി ബാത്,
9: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
8: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
9: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
8: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
9: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
8: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
9: തുടർന്ന് മലയാള പരിഭാഷ.
8: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.

0: കോഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതം വാർത്തകൾ ഡൽഹി റിലേ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
3: സ്കൂള് തുറക്കാറായി.
4: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
3: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
4: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
5: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ, ഡീസൽ, LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവേ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ.

സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തനയജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബെസനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന CPIM നേതാവുമായിരുന്ന TP ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, KTDC ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ CPIM അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും KSF ജില്ലാ സെക്രട്ടറിയായും DYFI സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന KP ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ 2 ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30-31, ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും.

0: മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട് നിന്ന് പി ജഗന്നിവാസൻ.
1: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൌകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൌകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും വി ടി കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102 ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തനയജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി കവരത്തി മീഡിയം വേവിൽ 260.4 മീറ്റർ 1952 kHz. ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം PN ദാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, 7:05 പവിഴമണിലെ സാഹിത്യം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവെട്ടി, 7:45 ഫെൺഫോർഷ, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എൻ ദാസ്.
1: പുഴയിൽ ചാടി മരിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു യുവാവിനെ അതുവഴി വന്ന ഒരു സൂഫി ഗുരു പിടികൂടി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യാനാണ് ഇവിടെ തനിച്ചു നിൽക്കുന്നത്? ഞാൻ മരിക്കാൻ പോവുകയാണ്, നിങ്ങൾ എന്നെ തടയരുത്. എനിക്ക് ഈ ജീവിതം മടുത്തു, ഞാൻ ആശിച്ചതൊന്നും കിട്ടിയില്ല, എൻ്റെ ജീവിതത്തിന് ഒരു വിലയുള്ളതായി ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ഈശ്വരൻ പോലും എനിക്കെതിരാണ്. ഈ നശിച്ച ജീവിതം, വിലകെട്ട ജീവിതം എനിക്കിനി വേണ്ട. ഗുരു സ്നേഹത്തോടെയൊന്ന് നോക്കിയ ശേഷം പറഞ്ഞു, എൻ്റെ അനുജ, ഞാൻ അപേക്ഷിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരൊറ്റ ദിവസം കൂടി നിങ്ങൾക്ക്

0: ഇരിക്കാനാവുമോ? അതിനുശേഷം നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ചെറുപ്പക്കാരൻ അല്പം ശാന്തനായി. പക്ഷേ പെട്ടെന്നയാൾ വീണ്ടും വികാരത്തിനധീനനായി. ഒന്നിനും കൊള്ളാത്ത, ഒരു വിലയുമില്ലാത്ത ഈ ജീവിതം നശിച്ചു പോകട്ടെ, ഇതുകൊണ്ടെനിക്ക് എന്ത് നേട്ടം? ഗുരു മന്ദമായി അയാളെ സ്വദേഹത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, അനുജ, അല്പം ശാന്തനാവൂ, എൻ്റെ ഒപ്പം വരൂ. ഇവിടുത്തെ രാജാവ് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തെ ഒന്ന് കാണാം. അവർ കൊട്ടാരത്തിലെത്തി. രാജാവിൻ്റെ അടുത്തെത്തിയ ഗുരു അദ്ദേഹത്തിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ഉടൻ രാജാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 100,000 സ്വർണനാണയം തരാം, പകരം നിങ്ങൾ 2 കണ്ണുകളും എനിക്ക് തന്നാൽ മതി. യുവാവ് പറഞ്ഞു, എന്ത്, 100,000 സ്വർണനാണയങ്ങൾക്ക് ഞാൻ എൻ്റെ 2 കണ്ണുകളും വിൽക്കുകയോ? 10,000 സ്വർണനാണയങ്ങൾക്കും ഞാനത് തരില്ല. ഗുരു വീണ്ടും ചെന്ന് രാജാവിൻ്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. രാജാവ് പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് 20,000 സ്വർണനാണയങ്ങൾ തരാം. യുവാവ് പറഞ്ഞു, ഇല്ല, ഞാനത് ആർക്കും വിൽക്കില്ല. ഗുരു പറഞ്ഞു, ശരി, നിങ്ങളുടെ കാതുകളുടെ കാര്യമോ? രാജാവ്, നിങ്ങളുടെ ഏത് അവയവവും വാങ്ങാൻ ഒരുക്കമാണ്, നിങ്ങൾ പറയുന്ന വിലയ്ക്ക്. അയ്യോ, ഞാൻ അതിനൊന്നിനുമില്ല. ഗുരു പറഞ്ഞു, നോക്കൂ, 20,000 സ്വർണനാണയങ്ങൾ തന്നാലും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ വിൽക്കാൻ തയ്യാറല്ല. നിങ്ങൾ ഇന്ന് രാവിലെ സ്വയം നശിപ്പിക്കാൻ തുനിഞ്ഞതാണ്. ഒരു വിലയുമില്ലാത്തതാണ്, ആർക്കും വേണ്ടാത്തതാണ് നിങ്ങളുടെ ജീവിതമെന്ന് നിങ്ങൾ പറഞ്ഞത് മറന്നുപോയോ? ചെറുപ്പക്കാരൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ഗുരുവിനെ നോക്കി മിഴിച്ചു നിന്നു. ഗുരു തുടർന്നു, യഥാർത്ഥത്തിൽ നമുക്കുള്ളതൊന്നും നാം കാണുന്നില്ല. നമ്മുടെ കണ്ണുകളെ ഒന്ന് നോക്കൂ, കാതുകളെ ഒരു നിമിഷമൊന്ന് ശ്രദ്ധിക്കൂ. ഇളം കാറ്റിൻ്റെ മൂളലും കിളിപ്പാട്ടുകളും ഒപ്പം സാഗരഗർജനവും അതിലൂടെ കേൾക്കാം. എല്ലാം എത്ര വിസ്മയകരമാണ്! നശ്വരമായ ഈ ശരീരത്തിനുള്ളിൽ അനശ്വരമായ ബോധത്തിൻ്റെ തിരിനാളം എരിയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വിലമതിക്കാനാവാത്ത ജീവന്റെ കൈത്തിരി നിങ്ങൾ കാണുന്നില്ലേ? അത് ഊതിക്കെടുത്താനല്ലേ നിങ്ങൾ ഒരുങ്ങിയത്? അയാൾ ഒരക്ഷരം പറഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ കൃതജ്ഞതയാൽ, ആനന്ദത്താൽ നിറഞ്ഞൊഴുകി. ഒരാൾ ഇല്ലാതാവുന്നതിൻ്റെ ഗൗരവം അയാൾക്ക് ഒരിക്കൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ ജീവനോടെ ഇരിക്കുന്നതിൻ്റെ മഹാവിസ്മയത്തിന് മുന്നിൽ അയാൾക്ക് കൃതജ്ഞതയോടെ, ആനന്ദത്തോടെ കണ്ണീരൊഴുക്കാനേ കഴിയൂ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് P.N. ദാസ്.

0: ആകാശവാണി കവർത്തി. ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി, പവിഴമണ്ണിലെ സാഹിത്യം. ഇന്ന് പവിഴമണ്ണിലെ സാഹിത്യം പരിചയപ്പെടുത്തുന്നത് സിറാജ് കോയ എഴുതിയ കഥ സൂഫി, വായന നിർവഹിക്കുന്നത് സബീന ബി കീളാസുറാമ്പി. ജീവിതം രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുന്നു. ആത്മീയതയുടെ ശാന്തമായ പാതയിലൂടെയും ലൗകികതയുടെ തിരക്കേറിയ വഴികളിലൂടെയും. ഒരു വശത്ത് മനസ്സിൽ സമാധാനം തേടുന്ന ആത്മാവ് മറുവശത്ത് സ്വപ്നങ്ങളും ബന്ധങ്ങളും ഉത്തരവാദിത്വങ്ങളും നിറഞ്ഞ ഒരു ലോകം കാണുന്നു. ഈ രണ്ട് ജീവിതങ്ങളുടെയും സംഘർഷവും സമന്വയവും മനുഷ്യനെ പലപ്പോഴും ചിന്തകളുടെ വഴിത്തിരിവിലേക്കാണ് നയിക്കുന്നത്. ആത്മീയ മൂല്യങ്ങളും ലൗകിക ആഗ്രഹങ്ങളും തമ്മിൽ തുലനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളുടെ ജീവിതയാത്രയാണ് ഈ കഥ. കഥ കേൾക്കാം. സൂഫി.
2: ഹിന്ദു സന്യാസിമാർ, മുസ്ലിം സൂഫിമാർ, മസ്താൻമാർ എന്നിവരോടൊപ്പം പതിറ്റാണ്ടുകൾ ഇന്ത്യയിലെ സകല പുണ്യസ്ഥലങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ഇദ്ദേഹം പോവാത്ത ക്ഷേത്രങ്ങളില്ല, സിയാറത്ത് ചെയ്യാത്ത മക്ബറകളുമില്ല. കൗമാരത്തിൽ തോന്നിയ കൗതുകം ഒരു നിത്യസഞ്ചാരിയാക്കി മാറ്റി. യുവത്വവും കടന്ന് മധ്യവയസ്സിലെത്തി നിൽക്കുകയാണിപ്പോൾ. ആ യാത്രയിൽ എപ്പോഴോ ഹിമാലയ സാനുക്കളിലെവിടെയോ വെച്ച് മഹാനായ ഗുരുവിനെ കണ്ടെത്തി. എല്ലാം മറന്ന് ദീർഘകാലം ഗുരുചരണങ്ങളിൽ സകലതും സമർപ്പിച്ച് സർവസംഗം പരിത്യാഗിയായി ജീവിച്ചു. വർഷങ്ങൾക്കു ശേഷം ഒരു നാൾ അയാൾ ഗുരുവിനോട് ചോദിച്ചു, "എനിക്കൊരു ആഗ്രഹം, ഒന്ന് നാട്ടിൽ പോയി വന്നാലോ?" ഗുരുവിന് പ്രിയ ശിഷ്യനെ പിരിയാൻ മനസ്സ് വന്നില്ല. "ഇനി അത് വേണോ?" ഗുരു ചോദിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. ദീർഘനേരത്തെ മൗനത്തിനു ശേഷം ഗുരുസന്നിധിയിൽ നിന്ന് മറുപടി വന്നു, "ഒരു യാത്ര നിനക്ക് കൂടുതൽ ആനന്ദം നൽകുമെങ്കിൽ, കൂടുതൽ അറിവും നൽകുമെങ്കിൽ ആവാം. പക്ഷേ താമസിയാതെ തിരികെ എത്താൻ നോക്കണം. കാരണം നിത്യപ്രപഞ്ചത്തിൽ ശാശ്വതമായി വലയം ചെയ്യുവാൻ എനിക്കിനി അധിക നാൾ വേണ്ട. എനിക്കുശേഷം ഈ പീഠത്തിലിരുന്ന് ശിഷ്യഗണങ്ങളെ പരമസത്യത്തിലേക്ക് നയിക്കുവാൻ നീ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു." അയാൾ സമ്മതം മൂളി. മനസ്സില്ലാ മനസ്സോടെ വൃദ്ധനായ ഗുരുശിഷ്യനെ യാത്രയാക്കി. ഒട്ടിയ വാരിയെല്ലുകളും നീണ്ട താടിയും ജടപിടിച്ച മുടിയുമായി മലയിറങ്ങി വരുന്ന ആ മനുഷ്യന്റെ മുഖത്ത് അസാധാരണമായ ദിവ്യചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. വഴികളിൽ സാധാരണക്കാർ മുതൽ ആത്മീയ അന്വേഷികൾ വരെ അയാളെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് ശിരസ് നമിച്ചു. കാൽനടയായും പലതരം വാഹനങ്ങളിലുമായി ദീർഘനാൾ സഞ്ചരിച്ച് അയാൾ നാട്ടിലെത്തി. മാതാപിതാക്കൾ എന്നോ മൺമറിഞ്ഞിരുന്നു. ഏറ്റവും ഇളയ സഹോദരൻ വൃദ്ധനായി വടിയും പിടിച്ചിരിക്കുന്നു. ആരുടെയും ഔദാര്യത്തിന് കാത്തുനിൽക്കാതെ തൊട്ടടുത്ത പള്ളിയിൽ താൽക്കാലിക അഭയം തേടി. ചിലർ ആളെ തിരിച്ചറിഞ്ഞു. നാട്ടിലെങ്ങും വാർത്ത തീപോലെ പടർന്നു. പള്ളി വരാന്തയിൽ ഒരു ദിവ്യപുരുഷൻ വന്നിരിക്കുന്നു. അനുഗ്രഹം ലഭിച്ചവരുടെ മാറാരോഗങ്ങൾ മാറുന്നു. നല്ല വധുവരന്മാരെ കിട്ടുന്നു. ജനം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ദിവ്യചേതൻ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തെ ഒരു ചെറുപുഞ്ചിരി. അതുമതി എല്ലാം മംഗളമാവാൻ. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഗുരുവിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവർ. ചുരുങ്ങിയ നാളുകൾ മിതഭാഷയായ ആ ദിവ്യപുരുഷൻ നാട്ടുകാരുടെ അനിവാര്യതയായി. ഗുരു ആരെയും പിണക്കിയില്ല. എത്തിച്ചേരാൻ പറ്റാത്തിടത്ത് ഏതെങ്കിലുമൊരു ശിഷ്യനെ പറഞ്ഞേക്കും. നാട്ടിലെ പൊതുപ്രവർത്തകനും അറിയപ്പെടുന്ന പ്രമാണിയുമാണ് മൂസാഹാജി. ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിൽ മൂസാഹാജിയും ആകൃഷ്ടനായി ഒരു നാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതൊരു കൊട്ടാരമായിരുന്നു. അകത്തുനിന്ന് ഹാർമോണിയത്തിന്റെ അകമ്പടിയോടെ ഒമർ ഖയ്യാമിന്റെ ഗസലിന്റെ ഈണങ്ങൾ ഒഴുകിയെത്തി. അവാജ്യവും മധുരവുമായ ഒരു പെൺശബ്ദം. സൂഫിവര്യൻ സംഗീതത്തിന്റെ ഉറവിടം തേടി ബംഗ്ലാവിനകത്തേക്ക് നടന്നു. അവിടെ അതിസുന്ദരിയായ ഒരു യുവതി നിലത്തുവിരിച്ച മനോഹരമായ പരവതാനിയിൽ ഹാർമോണിയത്തിൽ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ വരാന്തയിലെ ചാരുകസേരയിൽ വന്നിരിക്കുമ്പോൾ ഗുരു ചോദിച്ചു, മകളാണല്ലേ? അതെ, മൂസാഹാജി തലയാട്ടി. ഭാഗ്യവാൻ ഗുരുമൊഴിഞ്ഞു. എന്റെ ഭാഗ്യവും നിർഭാഗ്യവും ഇവളാണ്. ദൈവം അവൾക്ക് എല്ലാം കൊടുത്തു, പക്ഷേ ചലനശേഷി മാത്രം ഭാഗികമായി തിരിച്ചെടുത്തു കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ഒരു പനി വന്നു. അന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതാണ്. കാണിക്കാത്ത വൈദ്യന്മാരില്ല, ചെയ്യാത്ത ചികിത്സകളുമില്ല. പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഹാജിയുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി. ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞു. മകളുടെ വിവാഹവും മുടങ്ങി നിൽക്കുന്നു, ഹാജി പറഞ്ഞു നിർത്തി. ഗുരു കണ്ണുകളടച്ച് ഒരു നിമിഷം ഏകാഗ്രനായി. പിന്നെ മൊഴിഞ്ഞു, നമുക്കവളെ നടത്തിക്കാം. ഹാജിക്ക് സമാധാനമായി. അധികം താമസിയാതെ ഗുരുവിന്റെ താമസം ബംഗ്ലാവിലെ ഔട്ട് ഹൌസിലേക്ക് മാറ്റി. ശിഷ്യഗണങ്ങളും സന്ദർശകരും അങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രത്യേക ചികിത്സക്കൊടുവിൽ ഒരുനാൾ ഗുരു ആജ്ഞാപിച്ചു, എഴുന്നേറ്റ് നടക്കൂ. അത്ഭുതം, മുഞ്ചത്തിക്കുട്ടി എഴുന്നേറ്റ് നടക്കുന്നു. മൂസാഹാജി സന്തോഷം കൊണ്ട് മതിമറന്നു. പ്രത്യുപകാരമായി ഹാജി തന്റെ മകളെ ഗുരുവിന് തന്നെ വിവാഹം കഴിപ്പിച്ചുകൊടുത്തു. ഇപ്പോൾ അയാൾക്ക് ജടപിടിച്ച മുടികളില്ല, ഒട്ടിയ വാരിയല്ലുകളും. കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറിമറിയാൻ തുടങ്ങി. 1.5 പതിറ്റാണ്ട്

0: കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച സഞ്ചാര സ്വാതന്ത്ര്യം അവളെ പുതിയ പുതിയ മേച്ചൻപുറങ്ങളിലേക്ക് നയിച്ചു. അവൾ പാടാൻ മാത്രമല്ല ആടാനും തുടങ്ങി. അയാൾ ശക്തമായി എതിർത്തു. ആരു കേൾക്കാൻ? കുടുംബകലഹം ആ വീട്ടിൽ പതിവായി. ശിഷ്യന്മാർ വരാതായി. ഭക്തരും സൂഫിയുടെ ദിവ്യത്വം പഴയ പോലെ ഫലിക്കാതായി. ഒരു രാത്രി അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും ബംഗ്ലാവിന്റെ പടി കടന്നുവന്നു. അയാൾക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. മറുപടിയായി അവൾ അയാളുടെ സാധന സാമഗ്രികൾ വലിച്ചു പുറത്തേക്കിട്ടു. അയാളെയും ദീർഘനാൾ യാത്ര ചെയ്ത് വീണ്ടും അയാൾ മലയടിവാരത്തിലെത്തി. പക്ഷേ പണ്ടത്തെ പോലെ അനായാസേന മല കയറാൻ പറ്റുന്നില്ല. കൊടും തണുപ്പ് സഹിക്കാനും ഒരുവിധം ആ ഹിമശിഖരത്തിലെത്തി. അവിടെ പഴയ പോലെ ശിഷ്യഗണങ്ങൾക്കു നടുവിൽ മന്ത്രോച്ചാരണങ്ങളുമായി കരിമ്പടം പുതച്ച് ഗുരു ഇരിക്കുന്നു. അയാൾ വിളിച്ചു, "ഗുരു!" ഗുരു തലയുയർത്തി നോക്കി ചോദിച്ചു, "ആരാ? മനസ്സിലായില്ല." അയാൾ സ്തബ്ധനായി. അയാൾക്കു മനസ്സിലായില്ല പുതിയ ഗുരുവിന്. ഹിമസാനുകളിലെ കൊടും തണുപ്പിൽ നിന്നും മരവിച്ച ശരീരവും മനസ്സുമായി അയാൾ വേഗം ഇറങ്ങി നടന്നു. തികച്ചും അലക്ഷ്യനായി. ശുഭം.
1: ഇനി കഥാകാരനെ കുറിച്ച്. സിറാജ് കോയ, അമീനി ദ്വീപിൽ ജനനം. അമീനിയിലും കവരത്തിയിലും കോഴിക്കോടുമായി വിദ്യാഭ്യാസം. ദി ലക്ഷദ്വീപ് ഡയറി സ്വതന്ത്ര മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു. ഡയറക്ടർ ഓൾ ഇന്ത്യ കോക്കനട്ട് ഗ്രാവേഴ്സ് ഫെഡറേഷൻ, മലബാർ ദ്വീപ് വെൽഫെയർ സെന്ററിന്റെ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റും നാടക കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം കവരത്തി, കോഴിക്കോട് തുടങ്ങിയ ആകാശവാണി നിലയങ്ങൾക്ക് വേണ്ടി പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു വരുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർക്കാം.

ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രത്തേയിലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496-282-383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496-282.

കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവർത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക

0: इंटरव्यू सुरक्षा का एक नया कंसेप्ट भी लॉन्च करेगी और बीएसएफ के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी।
1: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഹ്ലെയിങ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്ക് വഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി ഒ കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
3: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. We look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
1: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. IPL ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും

0: പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് വെട്ടി കേൾക്കാം. അവതരിപ്പിക്കുന്നത് സബീന ബി കീളാ സൊറാംബി.

0: ഫാട്ടുഫെട്ടി.
1: ഹലോ,
0: ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയാണ്. ആരാണ്?
1: ജലാലുദ്ദീൻ, കടമത്ത്.
0: കടമത്ത് ദ്വീപിൽ നിന്നും ജലാലുദ്ദീൻ ആണല്ലേ. എന്തൊക്കെയുണ്ട്, സുഖായിരിക്കുന്നോ?
1: ആ, സുഖമാണ്.
0: ജലാൽ ഇപ്പൊ എന്ത് ചെയ്യുവാണ്?
1: ഞാനിപ്പോ അൽസയിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടല്.
0: അൽസ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്യാണല്ലേ. ഓക്കേ, പിന്നെ വീട്ടിൽ ആർക്കുണ്ട്?
1: വീട്ടിൽ പെങ്ങളുണ്ട്, പിന്നെ അവരുടെ മക്കള്.
0: പാട്ടൊക്കെ പാടുന്ന ആളാണോ?
1: അങ്ങനെയൊന്നുമില്ല.
0: എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ?
1: എനിക്ക് പാട്ടറിയില്ല.
0: പാട്ട്
1: കേൾക്കാണ് ഇഷ്ടം.
0: കേൾക്കാനാണ് ഇഷ്ടം അല്ലേ. ഓക്കേ, പിന്നെ മാരീഡ് ആണോ ജലാൽ?
1: ആ, മാരീഡ് ആണ്. രണ്ട് കുട്ടികളുണ്ട്.
0: രണ്ട് കുട്ടികളുണ്ട്. പേരെന്താ?
1: പെണ്ണിന്റെ പേര് ഐദ, പിന്നെ ആണിന്റെ പേര് സാദ് മിലാൻ.
0: ഓക്കേ, രണ്ടുപേരും വലുതാണോ ചെറുതാണോ?
1: ഒന്ന് മൂന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്സിലേക്ക്, ഒന്ന് നേഴ്സറി.
0: നേഴ്സറിയിലാണല്ലേ. നമ്മുടെ പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എന്താലോ
0: ഏത് പാട്ടായാലും കുഴപ്പമില്ല അല്ലേ. ഓക്കേ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: ഡെഡിക്കേറ്റ് എന്റെ മോൾക്ക്, ഐദ, പിന്നെ ഫാമിലി, അങ്ങനെ അവർക്ക് എല്ലാവർക്കും വേണ്ടി.
0: ഓക്കേ, കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം.
1: താങ്ക് യു.
0: ഓക്കേ.

0: ഫാട്ടുഫെട്ടി.
1: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 മണിക്ക് വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാം.

0: മറക്കണ്ട മൻ കി ബാത്ത്.
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി
2: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05, പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
1: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
2: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
1: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
2: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി.
3: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

0: ആകാശവാണി കവരത്തി. ഫെൻഫോരിഷ ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫോരിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ സ്ത്രീകളിലും വ്യത്യസ്ത കഴിവുകളുണ്ട്. അവരുടെ അഭിരുചികളെ തിരിച്ചറിയാനായി ഒരുക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആത്മവിശ്വാസത്തോടെ അവളുടെ വ്യക്തിത്വത്തെ തുറന്നു കാട്ടാനുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം. അതിനായിട്ടുള്ള പ്രയത്നം വേണം. വീട്ടിൽ അടുക്കളയുടെ ചുമരുകളിൽ കഴിവുകൾ തളച്ചിടേണ്ടി വരുന്ന മിക്ക സ്ത്രീകളിലും പിന്നീട് നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് വിലപിക്കുന്ന ഹൃദയങ്ങൾ കാണാം. 2017-18 ബെസ്റ്റ് ആശ അവാർഡ് ജേതാവും 2025 നിഫ സിൽവർ ജൂബിലി അവാർഡ് ജേതാവും ട്രോഫിയും വേൾഡ് ബുക്ക് ഓഫ് എക്സലൻസ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡ് ജേതാവുമായ ലക്ഷദ്വീപ് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ആശാ വർക്കറായി ജോലി ചെയ്തു വരുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ആബിദാബി ഇന്ന് ഫെൻഫോരിഷയിലൂടെ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ആബിദയുടെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം.
1: നമസ്കാരം. എന്റെ പേര് ആബിദാബി. എന്റെ വീട്ടുപേര് മട്ടാഞ്ചേരി. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. എന്റേതൊരു കൂട്ടുകുടുംബമാണ്. എന്റെ ഉമ്മയും 5 അനിയത്തിമാരും 2 അനിയന്മാരും അടങ്ങിയതാണ് എന്റെ കുടുംബം. എന്റെ പാപ്പ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് 2 വർഷമായി. 5 അനിയത്തിമാരുടെയും വിവാഹം കഴിഞ്ഞു. അവർക്ക് മക്കളുമായി. ഇനി 2 അനിയന്മാരാണ് ബാക്കിയുള്ളത്. ഒരാൾ +2 മറ്റേയാൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇക്കണോമിക്കൽ എഞ്ചിനീയറിംഗിലും പഠിക്കുന്നു. ബാപ്പയുടെ മരണശേഷം 2 അനിയന്മാരെയും നോക്കേണ്ട ഉത്തരവാദിത്തം മൂത്ത ആളെന്ന നിലയിൽ എനിക്കാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്തയാൾ +1 രണ്ടാമത്തെയാൾ 8 ക്ലാസ്സിലും. അക്കാഡമി അമീനി

ബൾബിലാണ് ഇളയാൾ പഠിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു. എന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഗവൺമെന്റ് ജോലിയില്ല. 2011 ഞാൻ ആശാവർക്കറായി തവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. 2019 ദായി എന്ന പോസ്റ്റും കൂടി കിട്ടി. ദായി എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലായെന്ന് വരില്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പേട്ടാട്ടി എന്നറിയപ്പെടും. സാമൂഹിക പ്രവർത്തനത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആശാവർക്കറായി തുടരുന്നത്. 2017-18 ബെസ്റ്റ് ആശാ അവാർഡ് എനിക്കായിരുന്നു കിട്ടിയത്. ഓരോ ആശാ വർക്കേഴ്സിനും ഓരോ വാർഡുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 1-ാം വാർഡിലെ ആശാ വർക്കറാണ്. ഫീൽഡ് വർക്കിന് ഇറങ്ങിയപ്പോഴാണ് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്ക് തോന്നി. എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞാൻ ആ വാർഡുകളിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഓരോ ആൾക്കാരെയും കാണാൻ പറ്റുക. ഞാൻ ആശാവർക്കറായി ജോലിക്ക് കയറിയപ്പോൾ എന്റെ മൂത്ത മോന് 2 വയസ്സ് കഴിഞ്ഞിരുന്നു. എന്റേത് ആദ്യത്തെ സിസേറിയനായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ഡെലിവറിയും അറ്റൻഡ് ചെയ്യുമായിരുന്നു. എന്റെ 2-ാമത്തെ മോന്റെ പ്രഗ്നൻസ് സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ ഡെലിവറി പേഷ്യൻസും എനിക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുമായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്റെ 2-ാമത്തേത് നോർമൽ ഡെലിവറി ആയത്. അൽഹംദുലില്ലാ, റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഹോസ്പിറ്റലിൽ ഒരു ദിവസം തന്നെ 3-ഉം 4-ഉം ഡെലിവറി കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ പോവാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ ഒരുപാട് ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഡോക്ടേഴ്സുമാരും നഴ്സുമാരും ANMs എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടും കൂടിയുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് അൻവർ ഷാഫിയുടെ സപ്പോർട്ടാണ്. ഏത് പാതിരാത്രിയിലും ഡെലിവറി കേസ് വരുമ്പോൾ എന്നെപ്പോലെ ഉറക്കമൊഴിച്ച് എൻ്റെ കൂടെ നിന്നയാളാണ്. പാതിരാത്രി ഡെലിവറി കേസിനായി ലേബർ റൂമിൽ നിന്നും എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഉറക്കത്തിൽ നിന്നും വിളിച്ച് പറയും, ലേബർ റൂമിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്, പോകണമെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എന്നെ കൊണ്ടാക്കാനും തിരിച്ചെടുക്കാനും വരിക. അതിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറയാനുണ്ട്. ദായിയായി വന്നതിന് ശേഷം എന്നോട് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാർ വരെയുണ്ട്. തുച്ഛമായ പൈസക്ക് വേണ്ടി എന്തിനാ ഉറക്കമൊഴിച്ച് കുട്ടികളെയും വീട്ടുകാരെയും വിട്ട് ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന്. ഞാൻ അവരുടെയൊക്കെ വാക്കുകൾ മെയിൻ്റെ ചെയ്തിട്ടില്ല. എന്നെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുമെങ്കിൽ അതാണ് എനിക്ക് സന്തോഷമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഈ ഒരു മേഖലയിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനും സമൂഹം എന്നെ തിരിച്ചറിയാനും കാരണമായത്. ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ ആദ്യമായാണ് ചേത്രാത ദ്വീപിൽ പോയപ്പോൾ രാവിലെ നടക്കാനായി ഇറങ്ങിയപ്പോൾ വഴിയിൽ വെച്ചൊരു സ്ത്രീ എന്നെ പേര് വിളിച്ച് എൻ്റെ അടുത്ത് വന്നു. പക്ഷേ എനിക്ക് അവരെ അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഡെലിവറി സമയത്തുള്ള ആളെ മറക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഈ മുഖവും ഈ പേരും എൻ്റെ മരണം വരെ എന്നും ഉണ്ടാവുമെന്നാ എന്നോട് പറഞ്ഞത് അവർ. ഞാൻ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 2.5 വയസ്സ് കഴിഞ്ഞു. ഈ 2.5 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ പേരും എന്നെയും അവർ മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഉച്ചഭക്ഷണം കഴിപ്പിച്ച് സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അന്നേ ദിവസം നിന്ന് വൈകിട്ട് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡെലിവറി അറ്റൻഡ് ചെയ്ത വേറൊരു പേഷ്യൻ്റെയും കണ്ടുമുട്ടി. ഇതേപോലെ തന്നെയാണ് അവരും എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി ഭക്ഷണം കഴിപ്പിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. അവർ പറയുന്ന നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി. അതേപോലെ തന്നെ ആന്ധ്രദ്വീപിലൊരു ഞാൻ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഒരു പേഷ്യൻ്റ് എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ മോന് 1 വയസ്സ് തികഞ്ഞു എന്ന് അറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പിറ്റേ വർഷം 2 വയസ്സ് തികഞ്ഞപ്പോഴും അവരെന്നെ വിളിച്ചറിയിച്ച് കുട്ടിക്ക് 2 വയസ്സ് തികഞ്ഞു എന്ന്. പിന്നൊരു പേഷ്യൻറ്റിനെ ഞാൻ അവരുടെ ആദ്യ ഡെലിവറിക്ക് ഉണ്ടായത് കൊണ്ട് 2-ാമത്തെ ഡെലിവറിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് ആന്ധ്രദ്വീപിൽ നിന്നും കവരത്തിയിലേക്ക് വന്നു. അവർ പറയുന്നത് എൻ്റെ BP ഗുളിക ആപിത എന്നാണ്. വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് പേര് എന്നെ തിരിച്ചറിയുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ, അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ തീരില്ല അവരെക്കുറിച്ച്. ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യാൻ റബ്ബിൻ്റെ തുണയും അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. ഞാൻ ദീപശ്രീയുടെ ഒരു അംഗം കൂടിയാണ്. നിഫായ

0: എന്ന സംഘടനയുടെയും ഒരു അംഗം കൂടിയാണ്. എല്ലാ വീടുവർക്കും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അൽഹംദുലില്ല. 2025 നിഫ സിൽവർ ജൂബിലി അവാർഡിന് ഞാൻ അർഹയായി. ഈ അവാർഡിന് അർഹയായത് ഞാൻ സമൂഹത്തിൽ ചെയ്ത സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഫലമായാണ്. ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് കവരത്തിയിൽ നിന്നും എനിക്കായിരുന്നു. ട്രോഫിയും വേൾഡ് ബുക്ക് ഓഫ് എക്സലൻ്റ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന അഭിമാനകരമായ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡും എനിക്ക് ലഭിച്ചു. ഡൽഹി, ഹരിയാന എന്നീ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി.
1: ആദ്യമായിട്ടാണ് ഫാമിലി ഇല്ലാതെ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത്.
0: ഇതിനെല്ലാം ഞങ്ങളുടെ സാറിനോട്, നിഫ ടീം അംഗങ്ങളോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു.
2: മുമ്പത്തെ സമൂഹത്തിലെ സ്ത്രീകളെക്കാളും ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഈ ഡൽഹി യാത്രയിൽ നിന്നും ഞാൻ മനസ്സിലാക്കി.
0: തുച്ഛമായ വരുമാനത്തിന് വേണ്ടി ജോലി ചെയ്യണോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൈസക്ക് മാത്രം വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സും കൂടി വേണമെന്നും അതിലും നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണെന്ന് ഈ അവസരത്തിൽ പറയുന്നു.
3: ജീവിതത്തിൽ ഒന്നും അത്ര എളുപ്പമല്ല. വിജയങ്ങൾ മാത്രം ഉണ്ടാവുമെന്ന് കരുതി ഒരിക്കലും ഒരു മേഖലയിലേക്കും കാലെടുത്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് പരാജയങ്ങളും നേരിടേണ്ടി വരും. അത് ഒന്നിന്റെയും അവസാനമില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ എത്ര വിശ്വാസമുണ്ടെന്ന തോൽവിയുടെ നാളുകളിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മളെ കൂടുതൽ മനസ്സിലാക്കേണ്ടത്, ചേർത്ത് പിടിക്കേണ്ടത് പരാജയത്തിന്റെ നാളുകളാണ്. ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും സ്വയം അങ്ങ് വിശ്വസിക്കുക, ചേർത്ത് പിടിക്കുക. അങ്ങനെയുള്ള ഒരാളെയും തോൽക്കുവാൻ ഈ ലോകം അനുവദിക്കില്ല.
0: എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഓരോ ജോലിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. എനിക്ക് ഈ സാമൂഹ്യ പ്രവർത്തനമാണ് താല്പര്യം. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള മേഖലയിൽ തിരഞ്ഞെടുക്കുക, അതിനായി പ്രവർത്തിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും, ഇൻഷാ അല്ലാ.
1: എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ആകാശവാണി കവരത്തി നിലയത്തോട് നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫേം ഫോറിഷ. ഇന്ന് ഫിൻഫോറിഷയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി 2017-18 ബെസ്റ്റ് ആശ അവാർഡ് ജേതാവും 2025 നിഫ സിൽവർ ജൂബിലി അവാർഡ് ജേതാവും ട്രോഫിയും വേൾഡ് ബുക്ക് ഓഫ് എക്സലൻസ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡ് ജേതാവുമായ ലക്ഷദ്വീപ് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ആശാ വർക്കറായി ജോലി ചെയ്തു വരുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ആബിദാബി. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസൂർ. ഏവർക്കും നന്ദി, നമസ്കാരം.

വാരണം മാരിയം എന്ന ചിത്രത്തിൽ ഹരിഹരൻ സംഗമാലപിച്ച ഗാനം. ഗാനരചന താമരെ, സംഗീതം ഹാരിസ് ജയരാജ്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി കോഹിനോർ എന്ന ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ ആലപിച്ച ഗാനം. ഗാനരചന ഹരിനാരായണൻ, സംഗീതം രാഹുൽ രാജ്.

ഹം ദിൽ ദേ ചുക്കേ സനം എന്ന ചിത്രത്തിനു വേണ്ടി ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ ആലപിച്ച ഗാനം. ഗാനരചന മെഹബൂബ്, സംഗീതം ഇസ്മയിൽ ദർബാർ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വേണി ഇഗ്നീഷ്യസ് ഈണം പകർന്ന് എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര എന്നിവർ ആലപിച്ച ഗാനം ചിത്രം തേന്മാവിൻ കുമ്പത്ത്.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ബി സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: airtvmpm@gmail.com.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി കേൾക്കാം. 11:40
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി.

0: ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഇന്ന് വൈകുന്നേരം 3:00 കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
2: ആകാശവാണി, സമയം 10:00.
3: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സിവിൽ ജിഹൽ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിനെ എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ LP സ്കൂൾ പൊതുവേ കുറച്ച് പ്രയാസം പറയുന്ന ഒരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവേ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്. ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ
1: അനുഭവിക്കാൻ
2: കഴിയുന്നു. 2024 ഞാൻ ജോയിൻ ചെയ്ത് 4ാം ക്ലാസ്സായി എടുത്തിരുന്നത്. അപ്പൊ LP സ്കൂളാണ്, അപ്പൊ 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പൊ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ടാ കഴിക്കുക. അപ്പൊ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാ. ഞാന് 100% എംപ്ലോയിൻ ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പൊ ഇവര് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നെടുത്ത് പറഞ്ഞു, സാറ് നടന്നു, ഞങ്ങൾ 4 ചുറ്റുമുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും
1: കൊണ്ടുപോവാ,
2: ഞങ്ങള് പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാറ് നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കാണ്. അപ്പം ഈ കൂട്ടത്തിൽ ഇല്ലാത്ത അതേ ക്ലാസ്സിലെ ഒരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തുന്നത്, അതിന്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തണത്? അപ്പൊ നീ എന്താ ഈ പറയണത്, നമ്മളിനിയിപ്പോ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിന്റെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്, ആരാ സാറിനെ കൊണ്ടുപോ. അപ്പൊ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡന്റ് ആക്കണം അവർക്ക്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് രസകരമായിട്ടുള്ള, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞുമക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
2: ഞാനത് ആലോചിച്ചു, അത്രയും അവരെ ചിന്തിച്ചത്,
1: അങ്ങനെയുള്ള ഒരു സ്നേഹം,
2: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ.
2: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
2: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി, അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്?
2: അതെ, അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിനൊരു കൃത്യമായ സമയം ഉണ്ടോ?
2: നമ്മള് ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതില് നമ്മൾ ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിനെ പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
2: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ
1: ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള്
2: പഠിപ്പിക്കും.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
2: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാവും അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: പിന്നെ പേര്,
2: വാപ്പയുടെ പേര് അബ്ദുൾ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായി, ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകര്, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്. പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഗവൺമെന്റ് UPS അമ്പലത്ര സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂള് ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും?
2: അത് സബ്ജില്ലാ കലോത്സവത്തിന് പോയപ്പോ ഇവിടെ നിന്നുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവൂലേ എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു, അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എന്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. MA ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിലാണ്.
1: MA ഏതിലാ ചെയ്തേ?
2: സോഷ്യോളജിയാണ്. MA സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
2: +2 ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയൊരു താല്പര്യം എന്ന് വെച്ചാല് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: UG PG അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്, അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?
2: ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി പറഞ്ഞല്ലോ. അപ്പൊ 8ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിലായിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകനുണ്ടായിരുന്നു, ആനന്ദൻ മാഷ്.

0: അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മൾ. അപ്പം സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എന്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്നിരിക്കും. അപ്പൊ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്, അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണൊക്കെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും അവിടെ പുറത്തുനിന്ന് കണ്ടാലും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം വരുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വന്നു, വന്നപ്പോ തന്നെ അവന് ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കുന്നു. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എണീറ്റ് പറഞ്ഞു, സാർ വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷെ നമുക്ക് അറിയാലോ, നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ രണ്ട് പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ലെന്ന് ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് നന്നായിട്ട് എന്നെ സാറത് മനസ്സിലാക്കി. എനിക്ക് രണ്ടടി കിട്ടിയാല് ഞാനത് ഒരു പക്ഷേ വിട്ടുപോകും. ഞാൻ വലിയ സംഭവം എന്നുള്ളത് എനിക്ക് പറയാനല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്, എനിക്ക് ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
0: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പൊ അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു, അപ്പൊ അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പം നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനുമുമ്പ് എനിക്ക് ഇവിടെ കിട്ടി, ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് ക്യൂസൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു, എങ്ങനെയാണ് ചെയ്യുക പറയുന്നു, അപ്പോൾ ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്, പല ചോദ്യങ്ങൾ. അപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പം സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പൊ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ച പരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെ ആശ്രയിച്ചിട്ടില്ല. പുറമേ നിന്നൊരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇത് കോണ്ടക്സ്റ്റ് വേറെയാണ്. LP സ്കൂൾ അല്ല UP സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ, ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്ക് അത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്ത ഒരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. മറ്റേ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ് നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാ.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ, മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവെക്കാം.
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ PG പോയപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ വലയുണ്ട്, എന്റെ രണ്ട് സുഹൃത്തുക്കള് അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടെ നിന്ന് ഞങ്ങള് ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി. പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങള് കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30 അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിനില്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോൾ. അപ്പം ഞങ്ങളപ്പോൾ മിസ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് വർക്കിന്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച് ട്രെയിനില്ല. എന്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഏത് സാറാണ്, ആരാണ് മങ്കരയുള്ളത്? അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ, നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് സത്യശീലൻ മാഷ. ഞാൻ പറഞ്ഞു, സത്യം മാഷ, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല എന്നാലും പറയാം, ആ സത്യം മാഷനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും, യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും? അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും ഒക്കെ.
1: സാഹസികമാണെങ്കിൽ ഇപ്പൊ ഓർക്കുമ്പോൾ വളരെ രസമുള്ള
0: അനുഭവം. അതെ അതെ അതെ.
1: പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റായി വരാന്നുള്ള ഒരു

0: ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് പറയാമോ?
1: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി. അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
0: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
1: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന ആ അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ എച്ച് എം എന്നെ മാറ്റും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നാലാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ്സിൽ നിന്ന് മാറ്റി മൂന്നാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ. എന്നൊക്കെ പറയും, അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവർ എല്ലാവരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് എച്ചമ്മിന്റെ അടുത്ത് വന്ന് സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ. സാറിനൊക്കെ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു
0: ചെറിയ ഭീഷണി.
1: അപ്പൊ സാറിന് മനസ്സിലായി, സാറ് പറഞ്ഞു അന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
0: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
1: അതുപോലെ ഓർക്കുന്ന കുറച്ച് തമാശ കലർന്ന സംഭവം, അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ എച്ചമ്മാണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് സംസാരിക്കുക. അപ്പം ഒരു കുട്ടി, അപ്പോഴത്തെ നാലാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാ, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ എന്റെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ കാണിക്കുന്നുണ്ടാവും. അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിന്റെ അടുത്തല്ല, ഞങ്ങളെ സാറിന്റെ അടുത്ത്. സാറ് ചിരിച്ചിട്ട് ഒരു പറഞ്ഞു കേട്ടോ
0: ഞങ്ങളെ സാറിന്റെ അടുത്ത്
1: എന്ന് പറഞ്ഞു. അതൊരു കുറെ ഉണ്ട്, അല്ല ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങൾ.
0: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന് വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ? അത് ആവോളം കിട്ടുന്നുണ്ട്. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
1: ഇനിയിപ്പോ പി എസ് സി അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് എൽ പി എസ് സി തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോ അവിടെ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
0: ദൂരമുണ്ട്.
1: അപ്പോ ആ ഒരൊറ്റ സ്കൂളെ ആ മാനേജ്മെന്റ് കീഴിലുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. യുപി ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന് അഡ്വൈസ് ആയിട്ടില്ല.
0: പിന്നെ
1: ഇനിയിപ്പം ബി എഡ് ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
0: ഇപ്പം ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമുക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
1: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്, മടിയുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും ബി എഡ് ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
0: നിരന്തരം പറഞ്ഞു
1: പറയും. അതൊരു മോട്ടിവേഷനാണ്.
0: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
1: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത് വിജ്ഞാനദീപം, ശ്രവ്യം, ദ്യുതി ഇങ്ങനെയുണ്ട്. അതിൽ അക്ഷരനാഥം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അപ്പൊ അതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങളുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അതിന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും ഇനി പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജോലിയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും
1: നേരിടും.
0: താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ ബി ടി.
3: നേർവഴി.
4: മൻ കി ബാത്.
5: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
5: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി

നിഗഴ്ചിയിൽ ഇതുവരെ നേർകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപരപ്പാന് തമിഴ്ചൊൽ മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗഴ്ചികൾ നിറയുമടിക്കുന്നതിന് വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
3: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: സമയം 11 മണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളെ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയെടുത്തതിന്റെ മധുരം ഗാനകൈരളിയുടെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു. ആ ശ്രേണിയിലെ ഏതാനും കൃതികൾ കൂടി ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇന്ന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ലക്ഷ്മികൃഷ്ണ, ഗംഗാ നരേന്ദ്രനാഥ്, എണ്ണപ്പാടം വെങ്കിട്ടരാമൻ എന്നിവരുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

ആദ്യമായി ലക്ഷ്മി കൃഷ്ണയുടെ ശ്രീമൻ നാരായണ എന്ന് തുടങ്ങുന്ന രചന, കാനഡരാഗം ആദിതാളം, പാടിയത് കെ. രാധാമണി.

ഗംഗാ നരേന്ദ്രനാഥിന്റെ വരമരുളുക എന്നു തുടങ്ങുന്ന രചനയാണ് അടുത്തതായി രഞ്ജിനി രാഗം ആദിതാളം. പാടിയത് വർക്കല സി.എസ്. ജയറാം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നാദവിനോദിനി എന്ന് തുടങ്ങുന്ന രചനയിലുള്ള കൃതി. ബഹുധാരി രാഗം ആദിതാളം. പാടിയത് പി വി അജയ്കുമാർ.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ, രചന നിർവഹണം സന്ദീപ് സുരേഷ്.
2: ഇനിയൊരു ഗാനത്തിലേക്ക്.

0: ആകാശവാണി സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റേഡിയോ സ്മരണകൾ.
2: ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് നാടകകൃത്തും പ്രഭാഷകയുമായ സുധാ തമ്പി.
3: 1949 തോന്നുന്നു, അതെ, ഞാൻ തിരുവനന്തപുരത്തെ കോട്ടൺഹിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ബാലലോകത്തിലേക്ക് കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഓഡിഷൻ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു. ഓഡിഷൻ ഞങ്ങളുടെ സ്കൂളിലെ അസംബ്ലി ഹാളിൽ വെച്ചിട്ടായിരുന്നു. പാട്ടിലും അഭിനയത്തിനും ഒക്കെ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്ത് രാധയും കയറിക്കൂടി. അപ്പോൾ അതിൽ ഇന്നത്തെ പ്രഗത്ഭ ഗായികയായിട്ടുള്ള സുജാതയുടെ അമ്മ ദേവിയും പാട്ടിനായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ ശനിയാഴ്ച രാവിലെയുള്ള ബാലലോകത്തിൽ ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. MLA ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ റേഡിയോ നിലയം. അപ്പോൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു സ്റ്റീൽ കിഡുമാണ് ഞങ്ങൾക്ക് ഉപഹാരമായിട്ട് തന്നത്. അത് ഇന്നും എൻ്റെ പക്കലുണ്ട്. അത്രമാത്രം നല്ല സ്മരണകളെ ഉണർത്തുന്നതായിരുന്നു അതെല്ലാം. റേഡിയോ അമ്മാവനായിട്ട് വീരരാഘവൻ നായർ സാറ് ആണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഊഷ്മളമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇന്നും മറക്കാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമെല്ലാം കഴിഞ്ഞപ്പോഴാണ് വഴുതക്കാട്ട് ഭക്തിവിലാസം എന്ന് പറഞ്ഞ ബംഗ്ലാവിലേക്ക് സ്റ്റുഡിയോ ഷിഫ്റ്റ് ചെയ്തു. അവിടെ 2 സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ടോക്കിനൊരു സ്റ്റുഡിയോ, പിന്നെ നാടകത്തിനൊക്കെ പാലലോകത്തിനുമൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയൊരു സ്റ്റുഡിയോ. അപ്പോഴത്തേക്ക് വളരെ പോഷായിട്ട് അന്ന് തോന്നിച്ചിരുന്നു. 3-4 വർഷം ബാലലോകത്തിലെ അംഗങ്ങളായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു നാടകത്തിൽ, സിനിമാ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു നാടകത്തിൽ ഒരു ചെറിയ റോൾ, അത് അന്നത്തെ മിസ് കുമാരിയുടെ ബാല്യകാലമായിട്ടാണ് എനിക്ക് കിട്ടിയത്. വളരെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. അതിൽ മുത്തയ്യ, കൊട്ടാരക്കര, അടൂർ പങ്കജ് ഇങ്ങനെ കുറേ പേർ, അവരെല്ലാം കണ്ട് വളരെ സന്തോഷമായിട്ട് ആ സ്റ്റുഡിയോയിൽ ഓൺ എയർ എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് പറയും. അപ്പം ഞങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ സൗണ്ട് ഇഫക്ട്സ് ഉണ്ടാക്കുന്ന രാമുകുട്ടി സാറൊക്കെ വളരെ രസകരമായതായിരുന്നു. ഒരു സ്ട്രീമിൻ്റെ ശബ്ദം, ഒരു നദി ഒരു അരുവി ഒഴുകുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന 2 ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുമ്പോഴൊക്കെ അതൊക്കെ കണ്ട് ചിരി അടക്കാൻ വളരെ നന്നേ പാടുപെട്ടിരുന്നു. എൻ്റെ അച്ഛൻ ഡോക്ടർ PV നായർ റേഡിയോയുടെ വലിയ ഒരു ഉപാസകനായിരുന്നു. റേഡിയോ കേൾക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയായിരുന്നു എൻ്റെ ഡാഡിക്ക്. നാട്ടുമ്പുറമാണെങ്കിലോ ന്യൂസാണെങ്കിലോ നാടകമാണെങ്കിലോ വളരെയേറെ സന്തോഷിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഡാഡിക്ക് പഴയ തരത്തിലുള്ളൊരു റേഡിയോ ഉണ്ട്, പിന്നെ ട്രാൻസിസ്റ്റർ വന്നപ്പോൾ അതും വാങ്ങി. അപ്പോൾ എവിടെ പോയാലും ട്രാൻസിസ്റ്ററും കാണും. ഇത് കേൾക്കാതെ ഒരു മണിക്കൂർ തള്ളി നീക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഇഷ്ടമായിരുന്നു ആ മീഡിയത്തിന്. അതും എനിക്കൊരു പ്രോത്സാഹനമായി. എൻ്റെ അപ്പൂപ്പൻ മള്ളൂരും അതേപോലെ തന്നെ സർവ്വവിധ പ്രോത്സാഹനങ്ങളും തന്നിരുന്നതുകൊണ്ട് ഇതിലൊക്കെ പങ്കെടുക്കാനും അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്നു. എനിക്ക് നാടകകാരാണ് ഏറ്റവും അധികം സന്തോഷം തന്നിരുന്നത്. എല്ലാത്തരം നടീ നടന്മാരും സിനിമയിലാണെങ്കിലോ ഉള്ളവരോ എല്ലാം പങ്കെടുക്കുന്ന നാടകങ്ങളുള്ള ഒരു വാരമാണ്. നല്ലൊരു സദ്യ തന്നെയായിരുന്നു അതൊക്കെ. ന്യൂസ് റീഡേഴ്സിനെയും പലരിചയമുള്ളത് കൊണ്ട് അതും ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ബാല്യം കടന്നുപോയി. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിമൻസ് കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ടൊരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞ് അന്നത്തെ മഹിളാലയം ചേച്ചിയായിരുന്ന സരസ്വതിയമ്മ വിളിച്ചു. അതൊരു നല്ല കാൽവയ്പായിരുന്നു. എൻ്റെ ഒരു നാടകം അന്നുണ്ടായിരുന്നു, ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതിനുശേഷം സരസ്വതിയമ്മ മഹിളാലയത്തിലോട്ട് എന്നെ സ്ഥിരമായിട്ട് പ്രഭാഷണം ചെയ്യാനായിട്ട് ക്ഷണിച്ചു തുടങ്ങി. ഒരു നർമ്മഭാവനയുള്ള പ്രസംഗങ്ങളായിരുന്നു അത്. ഞാൻ ഓർക്കുന്നത് KS കൃഷ്ണൻ സാറും ഞാനും 2 sides of a coin എന്നും പറഞ്ഞ് 2 പ്രഭാഷണം നടത്തിയത് ഒരുപാടധികം നല്ല എഴുത്തുകൾ കിട്ടാൻ ഓൾ ഇന്ത്യ റേഡിയോയിലോട്ട് വന്നിരുന്നു. അത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതേസമയം ഞാൻ നാടകങ്ങൾ എഴുതി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അയക്കുമായിരുന്നു. ഒരു വലിയ വലിയ നടീ നടന്മാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നാടകങ്ങൾ എനിക്കിട്ടുണ്ട്. അതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ നാടകം എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടായിരുന്നത് ശ്രീ TN ഗോവിന്ദൻ നായർ. ഞങ്ങൾ

0: അവനൊക്കെയാണ് വിളിക്കുക. അദ്ദേഹമായിരുന്നു അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും ഒക്കെ ഒരു മാർഗദർശിയായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്.
1: വർഷങ്ങൾക്ക് ശേഷം AAR ആദ്യമായിട്ട് വനിതോത്സവം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കുകയായിരുന്നു. എൻ്റെ നാടകം വിനാശകാല വിപരീത ബുദ്ധി അത് അവിടെ അവതരിപ്പിച്ചു. ഒരുപാട് കയ്യടി നേടി. ഇതൊക്കെ ഒരു ജീവിതത്തിൽ സന്തോഷം പകരുന്ന അനുഭവങ്ങളാണല്ലോ. 1968 ടോക്കിന് A grade കിട്ടി. അതിനുശേഷം കോഴിക്കോട്ടെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ പരിപാടിയിലും എനിക്ക് പ്രഭാഷണം ലഭിക്കുമായിരുന്നു. ഇതുപോലെ A grade ആയിട്ട് തന്നെ എൻ്റെ ശബ്ദവുമായിട്ട് ഒരുപാട് സാമ്യമുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു TP രാധാമണി എന്ന റെക്കോർഡിംഗ് കൺസോളിലെ ആൾ പറയാറുണ്ട്. അതും എനിക്കൊരു വലിയ കോംപ്ലിമെൻ്റാണ്. കാരണം രാധാമണിയുടെ ശബ്ദം പോലെ റേഡിയോയിന് പറ്റിയ ശബ്ദം മറ്റൊന്നില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു 60 പ്രഭാഷണങ്ങൾ റേഡിയോയിൽ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. 16 റേഡിയോ നാടകങ്ങൾ ഞാൻ രചിച്ച് തിരുവനന്തപുരം നിലയത്തിൽ നിന്നും കോഴിക്കോട് നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ എഴുതിയ നാടകങ്ങൾ അവിടെ നിലയംഗങ്ങൾ അഭിനയിക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ 1987 വരെ രണ്ട് റേഡിയോ നിലയങ്ങളായിട്ട് ബന്ധപ്പെടാനും വളരെയേറെ സന്തോഷിക്കുന്നു. വീരാഹൻ നായർ സാറ്, ലിംഗാതിരി നായർ സാറ്, ചേർത്തല ഗോപാലൻ നായർ സാറിനെ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ പാട്ടും ഒക്കെ പഠിപ്പിച്ച് എല്ലാത്തിലും കഴിവുള്ളവരാക്കി മാറ്റിയത് തീർച്ചയായിട്ടും റേഡിയോ തന്നെയാണ്.
0: ജഗതി NK ആചാരി, NG രാധാകൃഷ്ണൻ തുടങ്ങി എത്ര പ്രഗത്ഭരായിട്ടുള്ളവരാണ് ഞങ്ങൾക്ക് ഈ ശബ്ദ മോഡുലേഷനും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. അതിനുള്ള സന്തോഷം എനിക്ക് രേഖപ്പെടുത്താനുള്ള ഇട കിട്ടിയതിലും വളരെയേറെ സന്തോഷിക്കുന്നു. ഒരു 75 ആയപ്പോഴാണെന്ന് തോന്നുന്നു വിവിധ ഭാരതി, ഓ അത് വന്നതോടുകൂടി വലിയ സന്തോഷമായെന്ന് വെച്ചാൽ മറ്റു ഹിന്ദി പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നല്ല നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പഠിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയായിരുന്നു. അന്ന് മറ്റൊന്നുകൂടെ ഉണ്ടായിരുന്നു, അന്നത്തെ റേഡിയോ നിലയത്തിൻ്റെ ഡയറക്ടർ കോന്നിയൂർ നരേന്ദ്രനാഥ് എൻ്റെ കസിൻ്റെ ഭർത്താവും വളരെയേറെ എനിക്ക് ബഹുമാനമുള്ളൊരു തോന്നിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം അന്ന് തിരുവനന്തപുരം നിലയം, പിന്നീട് അദ്ദേഹം ദൂരദർശൻ ഡയറക്ടറുമായി. പക്ഷേ 1987 ശേഷം വലിയ ബന്ധമൊന്നും റേഡിയോ നിലയവുമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സീനിയർ സിറ്റിസൺ അസോസിയേഷൻ ഓഫ് ട്രിവാൻഡ്രം, SCAT എന്ന് പറയും, ആ ഒരു സംഘടനയിൽ ഞാൻ 94 മുതൽ വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അവിടെ അപ്പോഴും ലീല ജോസഫ് ഞങ്ങളെ ക്ഷണിച്ചു ഒരു പരിപാടി സായന്തനം. ഞങ്ങൾക്ക് ചേർന്ന പേരാണ്, വയസ്സായവർ മാത്രമാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളവർ. അങ്ങനെയുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് ഇതുപോലെ ചെറുനാടകവും ഗാനശില്പവും ഒക്കെ അവതരിപ്പിച്ചു. അതും നല്ലൊരു ഓർമ്മയാണ്. പക്ഷേ ആ സ്മരണ, അത് അതിലൂടെ പങ്കെടുത്ത ആളുകൾ, അവിടുത്തെ നിലയാംഗങ്ങൾ, ആർട്ടിസ്റ്റ്, എല്ലാവരെയും ഞാൻ ഇന്നും വളരെ തെളിഞ്ഞ ഓർമ്മകളായിട്ട് തന്നെ ശേഷിക്കും. എല്ലാത്തരം മധുര സ്മരണകളെ ഉണർത്തിയ ആ റേഡിയോയ്ക്ക്, ആ റേഡിയോ നിലയങ്ങൾക്ക്, അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്, എല്ലാവർക്കും എൻ്റെ നമോഭാവം.
2: നാടകകൃത്തും പ്രഭാഷകയുമായ സുധാ തമ്പി പങ്കുവച്ച റേഡിയോ സ്മരണകളാണ് ഇതുവരെ കേട്ടത്.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നീഷ്യസ് ഈണമിട്ട്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമിട്ട.
1: അപ്പ കുട്ട തൊപ്പിക്കാര, എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടിട്ടപ്പ കല്യാണം.

കോമ്രേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാനും വൈക്കം വിജയലക്ഷ്മിയും ജി ശ്രീറാമും സംഗമം പാടിയ ഗാനമാണിനി. വരികളെഴുതിയത് ഹരിനാരായണൻ, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിൽ.

ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല എഴുതി എം ജി ശ്രീകുമാർ ഈണമിട്ട് ഉജ്ജയിനി റഹ്മാൻ എന്നിവർക്കൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. ഇനി പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാറും പ്രണവം ശശിയും പാടിയ ഗാനം കേൾക്കാം. സിജു തുറവൂറിന്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രാഗമൊരാതുലസാഗരം, അമൃതസാഗരം. ഗാനമെഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അടുത്തതായി എഴുമാവിൽ രവീന്ദ്രനാഥ് ഗാനമെഴുതി ആലപ്പി രംഗനാഥിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. കറുകതൻ തിരുനിറുകയിൽ കളഭകുങ്കുമം.

അവസാനമായി ഈ രാഗവനികയിൽ ഇന്നലെ ഒന്നിച്ച ഇണക്കിളികൾ പിണങ്ങിയില്ല. അഞ്ചൽ ദേവരാജന്റെ വരികൾ, സംഗീതം നൽകിയത് ബെൻ ഇ മോഹൻ.

0: പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ഇഴുമാവിൽ രവീന്ദ്രനാഥ്, അഞ്ചൽ ദേവരാജൻ എന്നിവരുടെ വരികൾക്ക് മുരളി സിത്താര, ആലപ്പി രംഗനാഥ്, ബെൻ ഇ മോഹൻ എന്നിവർ സംഗീതം നൽകി. കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ കലാശ പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാ വിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി കെ വി ശരത്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോകവീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, വി ടി കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരത്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേരാ യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന് മുന്നിൽ മരം കടപുഴകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു.

0: മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. ടി യു കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ എംപിയും മുതിർന്ന കോൺഗ്രസ് നേതാവും കെ പി സി സി രാഷ്ട്രീയ കാര്യ സമിതി അംഗവുമായ കെ പി ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. കെ പി ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 15 ഫോറുമടക്കം 104 റൺസ് സ്വന്തമാക്കി. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5 സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3 ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2 ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. എഎംഎംഎ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 1,15,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തരവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാകക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 കോൺഗ്രസ് നിയമസഭാകക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 എംഎൽഎമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണക്കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി, ഇപ്പോൾ കേൾക്കാം. എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
3: വൈദ്യശാസ്ത്ര രംഗത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നാണ് ആന്റിബയോട്ടിക്കുകൾ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് എന്ന മരുന്നുകൊണ്ട് എണ്ണമറ്റ ജീവനുകൾ

ആണ് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? ബാക്ടീരിയ മൂലമുള്ള അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ബാക്ടീരിയയെ കൊല്ലുകയോ അല്ലെങ്കിൽ അവയുടെ എണ്ണം ശരീരത്തിൽ പെരുകുന്നത് തടയുകയോ ചെയ്യും. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ചികിത്സാ മേഖലയിൽ കൊണ്ടുവന്നത്. ക്യാൻസർ തെറാപ്പി, അവയവമാറ്റം, ഡയബറ്റിസ്, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗ സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി ചികിത്സിക്കുന്നതിൽ ആന്റിബയോട്ടിക്സിന്റെ സ്ഥാനം പ്രസക്തമാണ്. എന്നാൽ ഇവയുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടുന്ന സ്ഥിതിവിശേഷമാണിത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് കഴിച്ചാലും അണുക്കൾ നശിക്കാതെ ഇരിക്കുകയും രോഗം കൂടുതൽ വഷളാവാനും രോഗിയുടെ മരണത്തിലേക്കും അത് നയിക്കാം. ബാക്ടീരിയ മാത്രമല്ല, വൈറസും ഫംഗസ്, പാരസൈറ്റ്സ് എല്ലാം ഇത്തരത്തിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെതിരെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടിയാൽ നാം അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഒരുവിധം എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും എതിരെ ഒരു അണു പ്രതിരോധശേഷി നേടിയാൽ അതിനെ നാം സൂപ്പർ ബഗ് എന്ന് പറയും. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ തലവേദനയാണ് സൂപ്പർ ബഗ് മൂലമുണ്ടാകുന്ന അണുബാധകൾ. ആന്റിബയോട്ടിക്കുകൾ സസൂക്ഷ്മം ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ആന്റിബയോട്ടിക്കുകൾക്ക് പിറവി നൽകിയ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1945 നൊബേൽ സമ്മാന സ്വീകരണ വേളയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായി, രോഗികളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത്, ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ അനുചിതമായ ഉപയോഗമാണ് ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നിശ്ചിത കോഴ്സ് ആന്റിബയോട്ടിക് നിർദ്ദേശിച്ചാലാകട്ടെ, ലക്ഷണങ്ങൾ കുറയും മുമ്പേ മരുന്ന് നിർത്തുന്നവരും ഏറെയാണ്. ഇത് അണുബാധ ശക്തിപ്പെടാനും കൂടുതൽ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്കും നയിക്കും. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ഫലപ്രദമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാകാതെ ഡോക്ടറോട് അങ്ങോട്ട് ആന്റിബയോട്ടിക് രോഗികൾ ചോദിക്കാറുണ്ട്. ഈ പ്രവണതകളെല്ലാം തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കുറ്റവും നമുക്ക് രോഗിയുടെ മേൽ ചുമത്താൻ പറ്റത്തില്ല. അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അനിശ്ചിതമായി ഡോക്ടർമാർ ജനങ്ങൾക്ക് അവ നിർദ്ദേശിക്കപ്പെടുന്നു എന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിലെ 47 ദശലക്ഷം ആന്റിബയോട്ടിക് കോഴ്സുകളും ഇപ്രകാരം കുറിച്ചതാണെന്നും CDC വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രശ്നമെന്നുള്ളത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമാണ്. ഓരോ അണുവിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണെന്ന്. അവ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അനേകം അണുക്കൾക്കെതിരെ ഉപയോഗിക്കേണ്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ് പലപ്പോഴും ആദ്യമേ നിർദ്ദേശിക്കുന്നത്. ഇവയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. മൂന്നാമതായിട്ട്, മരുന്നുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാജ മരുന്നും നിലവാരം പുലർത്താത്ത സബ്സ്റ്റാൻഡേർഡ് മരുന്നുകളുടെ ഉപയോഗവും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു കാരണം, കുറിപ്പടി ഇല്ലാതെ തന്നെ ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോർ വഴി ലഭിക്കും എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന് കാരണം. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിനെ ചെറുക്കാൻ നിയമം കൊണ്ട് മാത്രം സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെ വേണം. ഇനി മനുഷ്യർ നേരിട്ട് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, മൃഗപരിപാലനം, കോഴി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയിലെ അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗവും വിപത്തായി മാറാറുണ്ട്. മൃഗങ്ങളുടെ വളർച്ചയ്ക്കും അണുബാധയെ പ്രതിരോധിക്കാനുമാണ് പ്രധാനമായും ഈ മേഖലയിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന രീതി പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. കന്നുകാലികളിൽ നിന്ന് പ്രതിരോധശേഷി ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിസ്ഥിതിയിലെ സൂക്ഷ്മാണുക്കളെയും ബാധിക്കും. കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളുടെ 90% മലമൂത്ര വിസർജനത്തിലൂടെ അന്തരീക്ഷത്തിലേക്കെത്തുന്നു. ഇത് അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണു വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയും പ്രതിരോധശേഷിയും രോഗസാധ്യതയും ഉള്ളതായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. നാം ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ട് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈ കോളായി എന്ന ബാക്ടീരിയ
ഇന്ന് മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്ന

0: ശതമാനത്തിലധികം മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നായ കാർബപ്പനം എതിരെ പോലും 10 മുതൽ 50% വരെ രോഗാണുക്കൾ റെസിസ്റ്റൻസ് നേടിയെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഒരു പുതിയ ക്ലാസ് ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ വരെ രോഗാണുക്കൾ പ്രതിരോധം നേടുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന പ്രകാരം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 10 ആഗോള പൊതുജനാരോഗ്യ അത്യാഹിതങ്ങളിലൊന്നാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓരോ വർഷവും 2.8 ദശലക്ഷത്തിൽ പരം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അണുബാധകൾ ഉണ്ടാകുന്നുണ്ടെന്ന് CDC കണക്കിൽ പറയുന്നു. മറ്റൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് 2050 ആകുമ്പോഴേക്കും മരുന്നുകളെ പ്രതിരോധിക്കുന്ന അണുബാധ മൂലം 10 ദശലക്ഷത്തോളം പേർ മരിക്കും എന്നാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽസിനെ പ്രതിരോധിക്കുന്ന അണുക്കൾ പെരുകുന്ന സാഹചര്യങ്ങളിൽ TB, മലേറിയ, HIV തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം കടുപ്പിക്കുമെന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് മാത്രമല്ല സാമ്പത്തിക, സാമൂഹിക, പരിസ്ഥിതി രംഗത്തും കനത്ത ആഘാതം സൃഷ്ടിക്കുവാൻ ഈ പ്രതിഭാസത്തിന് കഴിയുമെന്ന് ആരോഗ്യ സാമൂഹ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉൽപാദന നഷ്ടം, വർദ്ധിച്ച ആരോഗ്യ സംരക്ഷണ ചെലവ്, ദാരിദ്ര്യത്തിന്റെ വർദ്ധനവ് എന്നിവ കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയ പ്രഹരമേൽപ്പിക്കും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ചെറുക്കും? ഇതിനുള്ള ലോങ് ടേം സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സാമ്പത്തിക ചെലവുള്ളതും ഏറെ ശ്രമകരവുമാണ്. രണ്ടാമത്തെ പോംവഴി എന്നുള്ളത് ആന്റിബയോട്ടിക്സിന് പകരം മറ്റൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു തരം വൈറസാണ് ബാക്ടീരിയോഫേജ്. ഇത് ഉപയോഗിച്ചുള്ള ഗവേഷണം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നുവരുന്നു. ഇതൊക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു നയപരമായിട്ടുള്ള ഒരു പോളിസി മേക്കേഴ്സിന്റെ തലത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അണുബാധകൾക്ക് മേലെയുള്ള നിരീക്ഷണം, അതായത് സർവൈലൻസ് ശക്തിപ്പെടുത്തണം. അണുബാധ പ്രതിരോധവും നിയന്ത്രണവും ഉറപ്പുവരുത്താനുള്ള നയങ്ങളും പദ്ധതികളും ഓരോ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കൊണ്ടുവരികയും അവ ശക്തമായി നടപ്പാക്കുകയും വേണം. ഗുണമേന്മയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ സ്വാധീനം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയവയാണ്. ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? രോഗി പരിചരണത്തിന് മുൻപ് കൈകളും ഉപകരണങ്ങളും അന്തരീക്ഷവും വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുകയും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ആന്റിബയോട്ടിക്സ് എങ്ങനെ എടുക്കണം, എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇവയുടെ ഉപയോഗം മൂലമുള്ള അപകടാവസ്ഥ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഗികളോട് സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണം. അണുബാധയെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ പാലിക്കാനും ശുചിത്വം കാത്തുസൂക്ഷിക്കാനും രോഗികളോട് പറയണം. ഇനി ആനിമൽ ഹസ്ബൻഡറി. വെറ്റിനറിയുടെ മേൽനോട്ടത്തിൽ പ്രകാരം മാത്രമേ മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകാവൂ. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് വളർച്ച കൂട്ടാനും രോഗങ്ങൾ തടയാനും പുതിയ ആന്റിബയോട്ടിക്കുകൾ നൽകാതിരിക്കുക. മൃഗങ്ങൾക്ക് അതാത് സമയത്ത് വാക്സിനേഷൻ നൽകുകയും ആന്റിബയോട്ടിക്സിന് പകരം നൽകാവുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി പൊതുജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക്കുകൾ മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ പിന്നീട് അവ ആവശ്യപ്പെടാതിരിക്കുക. ബാക്കിയ ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. പൊതുജനങ്ങളുടെ പങ്കാളിത്തോട് മാത്രമേ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പിടിച്ചുകെട്ടാൻ സാധിക്കൂ.
1: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണി.

0: ഹജ്ജിലേക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം C. സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്രപ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9% പേർക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96%ത്തിലധികമായി ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ June 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട്

0: ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം മൂന്ന് സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
1: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the three services and headquarters IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
0: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തരവകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@cbse.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്രി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി, പ്രിയ ശ്രോതാക്കൾ കത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രഞ്ജിനിയിലേക്ക് ആദ്യ കത്ത് അയച്ചിരിക്കുന്നത് തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ്. കത്തിങ്ങനെ, സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് വളരെ വളരെ മനോഹരമാകുന്നു പരിപാടികളെല്ലാം. ആകാശവാണിയുടെ അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ. ഇന്ന് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾപ്പിച്ചു തരുമല്ലോ? തീർച്ചയായും. യേശുദാസ് അർജുൻ മാസ്റ്റർ ടീമിന്റെ ഗന്ധർവനാദം. പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചമ്പൽക്കാട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന കൊല്ലം ഗോപി, സംഗീതം എം കെ അർജുൻ. തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാവിനുവേണ്ടി ആ ഗാനം കേൾക്കാം.

പ്രിയ രഞ്ജിനിക്ക്, ഞാൻ സ്ഥിരമായി ആകാശവാണിയുടെ ശ്രോതാവാണ്. 30 വർഷമായി ആകാശവാണിയുടെ സംഗീത പരിപാടികൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചെങ്ങന്നൂരിലെ ഒരു സംഗീത അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ സംഗീതം ഏറെ ഇഷ്ടം. 40 വർഷമായിട്ട് സംഗീതരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. എനിക്കൊരു പാട്ട് രഞ്ജിനിയിൽ കൂടി കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. പാട്ടിതാണ്, ഒഴിവുകാലം എന്ന ചിത്രത്തിലെ സായന്ത്രം നിഴൽ വീശിയില്ല എന്ന ഗാനം. ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല, വിഷമമുണ്ട്. ഏതായാലും ഈ വരുന്ന രഞ്ജിനിയിൽ എന്റെ പാട്ട് ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷയോടെ നിർത്തട്ടെ. വിശ്വസ്തയുടെ എ കെ ലാൽ, ചെങ്ങന്നൂർ. തീർച്ചയായും പാട്ട് രഞ്ജിനിയിൽ ഉൾപ്പെടുത്തുന്നു. ഒഴിവുകാലം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ. ചെങ്ങന്നൂരിൽ നിന്നും എ കെ ലാലാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കാം ആ ഗാനം.

അടുത്ത കഥ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്. എനിക്കൊരു ഗാനം വെച്ചു തരുമോ? തകിലുകൊട്ടാമ്പുറം എന്ന സിനിമയിലെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്ന് തുടങ്ങുന്ന ഗാനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗാനമാണ്. ഗാനം രഞ്ജിനിയിലൂടെ വച്ചു തരുമല്ലോ. തീർച്ചയായും ഈ ഗാനം കേൾക്കുന്ന എല്ലാവർക്കും, നിലയത്തിലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗാനം വച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. കത്തെഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. ബാലുഗിരിയാത്തിന്റെ വരികൾക്ക് ദർശൻ രാമൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാവ് ചോദിച്ചിരിക്കുന്നത്. ചിത്രം തകിലുകൊട്ടാമ്പുറം. ഈ ഗാനം കേൾക്കാം.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ചോർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്തിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറിപ്പിന്റെ രചനയിൽ ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഹർഷകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. ആലപ്പുഴ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഹർഷകുമാറിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ ഇനി കേൾക്കുന്നത്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ദേവരാജൻ.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് പോകാം. കാവേരി തീരത്തെ കളമെഴുന്ന മുറ്റത്തെ കല്യാണി തൈമുല്ലേ എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കുവാൻ അപേക്ഷ. ഈ ഗാനം മലപ്പുറം കീഴാറൂരിൽ നിന്നും ആവശ്യപ്പെടുന്നത് അച്ചുണി എന്ന ശ്രോതാവാണ്. കേൾപ്പിക്കുമല്ലോ, തീർച്ചയായും കേൾപ്പിക്കും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് കൈതപ്രം, പാടിയത് ചിത്രയും സംഘവും. ചിത്രം കൈക്കൊടുന്ന നിലാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കീഴാറൂരിൽ നിന്നും അച്ചുണി എന്ന ശ്രോതാവാണ്. കേൾക്കാം ആ ഗാനം.

രഞ്ജിനിയിൽ അടുത്ത കത്തയച്ചിരിക്കുന്നത് ആയുഷ് ആർ കമ്മത്താണ്. എന്റെ പേര് ആയുഷ് ആർ കമ്മത്ത്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആലപ്പുഴ 576 കിലോഹെഡ് സിഗ്നലിലൂടെ റേഡിയോയിലൂടെ പാട്ട് കേൾക്കുന്ന സുഖം യൂട്യൂബിൽ കിട്ടില്ല. അതുകൊണ്ട് ഈ പാട്ടൊന്ന് പ്രക്ഷേപണം ചെയ്യാൻ അപേക്ഷിക്കുന്നു. അഹം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയുഷ് ആർ കമ്മത്താണ്. ഈ കൊച്ചുമിടുക്കനു വേണ്ടി രഞ്ജിനിയിലൂടെ കേൾക്കാം ആ ഗാനം.

രഞ്ജിനിയിൽ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്കു നിന്നുമാണ്. പാഥേയം എന്ന ചിത്രത്തിലെ ചന്ദ്രകാന്തം കൊണ്ട് എന്ന ഗാനം കേൾക്കണമെന്നാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാഥേയം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ. ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്കു നിന്ന് അദ്ദേഹത്തിനുവേണ്ടി രഞ്ജിനിയിലൂടെ ആ ഗാനം കേൾക്കാം.

എത്രയും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഒരിടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനിക്ക് എഴുതുന്നത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. നീലേശ്വരം മന്തംപുറത്ത് കാവിലെ കലശ ഉത്സവത്തോടുകൂടി ഞങ്ങളുടെ നാട്ടിലെ കളിയാട്ടുത്സവത്തിന് സമാപനമാകും. പിന്നെ തുലാം പത്തിന് വീണ്ടും ഉത്സവം ആരംഭിക്കും. എനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം മയൂഖം എന്ന ചിത്രത്തിലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് എം ജി ശ്രീകുമാർ പാടിയ ഭഗവതി കാവിൽ വച്ചോ അമ്പലക്കടവിൽ വച്ചോ എന്ന ഗാനമാണ്. കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് സ്നേഹത്തോടെ ശാന്ത പി വി തീർച്ചയായും ഈ ഗാനം കേൾപ്പിച്ചു തരുന്നു. മയൂഖം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബോംബെ രവി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാർ. ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് മാവുങ്കലിൽ നിന്നും ശാന്ത പി വി ആണ്. ഗാനത്തിലേക്ക് പോകാം.

രഞ്ജിനിയിലെ അടുത്ത കത്തിങ്ങനെ, എത്ര ദുഃഖം മനസ്സിലുണ്ടെങ്കിലും ഒരാശ്വാസവാക്കുമായി വന്ന് നമ്മെ പാടിത്തഴുകുന്ന രഞ്ജിനിക്കും അവതാരകർക്കും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. ഞങ്ങൾ ബിജു സുനിത ബിജു, സ്ഥലം മലയാളപ്പുഴ, കോഴിക്കുന്നം. തേങ്ങമൃദയം എന്നു തുടങ്ങുന്ന ഗാനം വച്ചുതരണം. ചിത്രം ആട്ടക്കലാശം. ഈ ഗാനം പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നു. മലയാളപ്പുഴയിൽ നിന്നും ബിജു, സുനിത ബിജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിത്. ആട്ടക്കലാശം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം ആ ഗാനം.

പ്രിയങ്കരിയായ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലിൽ നിന്ന് എഴുതുന്നു. ഇഷ്ടപ്പെടുന്ന ഗാനം ചിത്രം നീയോ ഞാനോ, ഗാനം താമര പൂങ്കാറ്റു പോലെ, പാടിയത് ജയചന്ദ്രൻ, രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം. നിലയാംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ നേരുന്നു. കെ പി മോഹനൻ ചേർത്തലിൽ നിന്നും രഞ്ജിനിയിലൂടെ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം.

രഞ്ജിനിയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാധ വയലാർ. സിനിമ എനിക്കും ഒരു ദിവസം, ഗാനം ഗുരുവിനെ തേടി എന്നത് രാധ വയലാർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം എനിക്കും ഒരു ദിവസം, പാടിയത് പി വി സുശീലയും വാണി ജയറാമും, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദിയും ഒപ്പം സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് കത്തുകളയക്കുമല്ലോ. ഇന്നത്തെ രഞ്ജിനിയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ. രഞ്ജിനിയിലേക്ക് കത്തുകളയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി, രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: laid down their lives in the line of duty. This is symbolic of my transiting from uniform to a civilian life. I had a very satisfying and an excellent tenure.
1: Chief Election Commissioner Gyanesh Kumar today said that elections in India are conducted strictly in accordance with the Constitution, electoral laws and the transparent guidelines issued by the Election Commission. Addressing the second National Conference of Councils representing the Election Commission at the India International Institute of Democracy and Election Management in New Delhi, Mr. Kumar highlighted that around 1.8 crore personnel are deployed during Lok Sabha elections to ensure transparency, accountability and the conduct of free and fair polls.
2: Elections in India are held strictly as per the Constitution of India, electoral rolls, electoral laws and the transparent instructions issued by Election Commission of India from time to time. No right and no left. It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
1: The conference began with demonstrations and briefings on electoral roll management, special intensive revision and polling, and counting procedures. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. At least 7 people have been killed in separate incidents of thunderstorms, rain and lightning strikes across Bihar. 3 fatalities were reported in Gaya, while Aurangabad recorded 2 deaths. Additionally, 1 death each has been reported from Saran and Khagaria districts. Expressing grief over the tragic incidents, Chief Minister Samrat Chaudhary has announced an ex gratia grant of 4 lakh rupees each for the next of kin of the deceased. Minority Affairs Minister Kiran Rijiju today informed that for the first time, Indian Hajj Mission has received 2 prestigious Labetum Awards from the Saudi Ministry of Hajj and Umrah for excellence in Hajj coordination and communication. In a social media post, Mr. Rijiju said that the successful conduct of the core phase of Hajj 2026 reflects the seamless coordination between the Ministry of Minority Affairs, the Hajj Committee of India and the Indian Hajj Mission led by India's Ambassador to Saudi Arabia and the Consul General in Jeddah. Goa today celebrated its 40th Statehood Day at the Kala Academy in Panaji. Addressing the gathering, Vice President C.P. Radhakrishnan described Goa as a model state that has successfully balanced development with the preservation of its rich culture and heritage. More from our correspondent.
3: Vice President C.P. Radhakrishnan today said Goa stands as an inspiring example of how identity and progress can go hand in hand. Addressing the 40th Goa Statehood Day celebrations at Kala Academy in Panaji, he said Goa has successfully preserved its cultural roots while embracing modern development. The Vice President described Goa as much more than tourist destination, calling it a living civilization shaped by cultural exchange, social harmony and intellectual openness. Earlier, Vice President inaugurated the Mario Miranda exhibition, released a commemorative postage stamp and special cover on the renowned cartoonist, distributed awards and appointment letters, and launched enhanced assistance under Deen Dayal Swasthya Seva Yojana scheme. Mahesh Sopade, Akashwani News, Panaji.
1: Hindi Patrakarita Divas is being observed today. The day is celebrated every year on May 30th in India to commemorate the beginning of journalism in the Hindi. The day marks the publication of Uddant Martand, the first Hindi newspaper in India, which was launched on May 30, 1826 from Kolkata. The newspaper was founded and edited by Pandit Jugal Kishore Shukla, who is regarded as a pioneer of Hindi journalism. On the occasion, Lok Sabha Speaker Om Birla today extended his greetings to journalists, writers and enlightened individuals dedicated to the Hindi language. In a social media post, Mr. Birla said that Hindi journalism has served as a powerful medium for awakening social consciousness, strengthening democracy and reflecting the sentiments of the people. US President Donald Trump held a 2-hour meeting with his top advisors at the White House to discuss the possibility of a deal with Iran aimed at extending the ceasefire. The meeting, held in the Situation Room, ended without any clarity on the next course of action. Ahead of the meeting, President Trump said that any agreement to prolong the ceasefire would require Iran to reopen the Strait of Hormuz, commit to never developing a nuclear weapon, and allow the United States to remove its enriched uranium stockpile. U.S. Defense Secretary Pete Hegseth has said that Washington is prepared to resume military action against Iran if efforts to reach a deal fail. Addressing the Shangri-La Dialogue, Asia's premier security forum, Mr. Hegseth said the U.S. has adequate military stockpiles in the region and around the world to undertake such operations if required. He said the country is well positioned to respond to any contingency. The U.S. Defense Secretary also asserted that Washington remains firmly committed to the Asia despite not shifted to its strategic focus away from the Indo-Pacific. Defense Secretary Rajesh Kumar Singh held bilateral discussions with the Defense Minister of Netherlands, Dilan Yesegol Segerius, on the sidelines of the International Institute of Strategic Studies Shangri-La Dialogue in Singapore. In a social media post, the Defense Ministry said the talks focused on enhancing bilateral defense cooperation, strengthening military-to-military ties, and exploring opportunities for defense-industrial collaboration, reflecting the growing strategic partnership between India and the Netherlands. The India Meteorological Department IMD has forecast heavy to very heavy rainfall over West Uttar Pradesh, Bihar, Odisha, Tamil Nadu, Puducherry, Karaikal and Andaman and Nicobar Islands today. The IMD has also predicted thunderstorm accompanied with hailstorm over Haryana, Punjab, Delhi, Rajasthan, Vidarbha and Chhattisgarh. The Met Department said that northeastern states and coastal Karnataka are likely to experience thunderstorm accompanied with lightning. Heatwave conditions are likely to prevail over West Madhya Pradesh and Telangana. On to sports. In badminton, India's mixed doubles pair of Dhruv Kapila and Tanisha Krasto are taking on Japan's Sayaka Hobara and Yuichi Shimogami in the semi-finals of the Singapore Open Super 750 tournament today. The Indian pair secured their semi-final berth after defeating Malaysia's Chen Thang Ri and To Yi in the quarter-finals yesterday. Meanwhile, India's men's doubles duo of Satvik Sairaj Ranki Reddy and Chirag Shetty will also be in semi-final action. In women's cricket, India to take on hosts England in the second T20 international in Bristol today, with the visitors aiming to seal the three-match series. The match is scheduled to begin at 7 p.m. Indian Standard Time. India currently lead the series 1-0 after a commanding 38-run victory in the opening match in Chelmsford on Thursday. And in cricket, Gujarat Titans stormed into the final of the IPL 2026 with a commanding 7-wicket victory over Rajasthan Royals in Qualifier 2 at New Chandigarh last night. And now before we end the bulletin, the headlines once again. Indian Army prepared for Operation Sindhu 2.0 if the situation warrants, says Chief of Army Staff General Upendra Dwivedi. Myanmar President U Min Aung Hlaing begins his 5-day India visit with prayers at Mahabodhi Temple in Bodh Gaya, Bihar. Karnataka Congress Legislature Party to meet in Bangalore this afternoon to elect its new leader. At least 7 people killed in separate incidents of thunderstorms, rain and lightning across Bihar. U.S. Defense Secretary Pete Hegseth says Washington is prepared to resume military action against Iran if efforts to reach a deal fail. And in women's cricket, India to take on hosts England in second T20 international of 3-match series in Bristol today. And with that, we end the midday news.
4: ആകാശവാണി
5: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 33-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
6: റഷ്യയിലെ സാർ ഭരണത്തിന്റെ സായാഹ്നകാലങ്ങളിലെ ന്യൂനപക്ഷ സമ്പന്നരും ഭൂരിപക്ഷ ദരിദ്രരും തമ്മിലുള്ള വേദനിപ്പിക്കുന്ന വേർതിരിവുകളാണ് റസ്കോൾനിക്കോവ് എന്ന പഠനം മുടങ്ങിയ, സ്വപ്നങ്ങൾ തകർന്ന നിയമവിദ്യാർത്ഥിയെ പലിശക്കാരി വൃദ്ധയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. അതേസമയം ആൺപെൺ വേർതിരിവുകളിലെ അന്യായങ്ങൾ സമ്പന്ന ദരിദ്ര വിഭാഗങ്ങളിൽ ഒരുപോലെ നടമാടിയിരുന്നുവെന്നും കുറ്റവും ശിക്ഷയും വരച്ചുകാട്ടുന്നു. കുടിയൻ മർമലഡോവിനു വേണ്ടി രോഗിണി കൂടിയായ ഭാര്യ കാതറീനെയും മകൾ സോണിയെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ പേറുന്നത് ഒരു വശത്ത്, ധനികൻ സുഡ്രിഗെയ്ലോഗിന്റെ വഴിവിട്ട ജീവിതത്തിനും ശാരീരിക പീഡനങ്ങൾക്കും മുന്നിൽ നിസ്സഹായയായി മരണപ്പെട്ട ഭാര്യ മർഫ പെട്രോവിന മറുവശത്തും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഡോസ്റ്റോവ്സ്കിയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള റഷ്യൻ ക്ലാസിക്കിലെ വിഷയലമ്പടൻ സുഡ്രിഗെയ്ലോഗ് ഈ ചൊല്ലിന്റെ കുട ചൂടുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ മരണത്തെ സാധൂകരിക്കാൻ. സമ്പന്നരിൽ പോലുമുള്ള ആൺകോയ്മയുടെ അടയാളവാക്യങ്ങളാണ് സുഡ്രിഗെയ്ലോഗിലൂടെ ഇതുവരെ ഒഴുകിയതെങ്കിൽ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അയാളുടെ ഭാവം മാറി വരുന്നുവോ? നിക്കോവിനെ പോലെ സുഡ്രിഗെയ്ലോഗും മരണങ്ങൾക്കു ശേഷം പതറുന്നുവോ?
4: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
7: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടുമ്പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരന്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എന്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
4: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
7: ഈ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഞാൻ ഒരിടത്തും പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ മുഷിഞ്ഞിരിക്കുമ്പോൾ ഭാര്യ എന്നെ വിദേശത്ത് പോകാൻ പ്രേരിപ്പിക്കും. ഇട്ടുമൂടാനുള്ള പണമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. യാത്രയേക്കാൾ വീടാണ് ഭേദമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഉത്തര ധ്രുവത്തിലേക്ക് യാത്ര പോയേനെ. കാരണം മദ്യപാനം ഞാൻ വെറുക്കുന്നു. വീഞ്ഞ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും ഭാര്യ നേടിത്തന്നതാണ്.
4: നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിൽ ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടോ?
7: ശരിക്കും ഞാൻ ദുഃഖിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നുണ്ടോ?
4: എന്ത്, പ്രേതങ്ങളോ?
7: അതെ, പ്രേതങ്ങൾ.
4: നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?
7: ഞാൻ 3 തവണ അവളെ കണ്ടു. ആദ്യം കണ്ടത് അവളുടെ ശവസംസ്കാര ദിവസം. മൃതദേഹം മറവ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. 2 കണ്ടത് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. 3 പ്രാവശ്യം കണ്ടത് 2 മണിക്കൂർ മുമ്പ്.
4: അപ്പോഴെല്ലാം നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു.
7: അതെ, ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യർ എപ്പോഴും മരണാനന്തര ജീവിതം നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് കരുതുന്നു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന്. എന്നാൽ അതൊരു കൊച്ചു മുറിയാണെന്ന് സങ്കല്പിച്ചാലോ? ഗ്രാമത്തിലെ കുളിമുറി പോലെ അഴുക്ക് പിടിച്ച് എല്ലാ മുക്കിലും മൂലയിലും ചിലന്തികൾ കൂടുകൂട്ടിയ ഒരു മുറി.
4: മരണാനന്തര ജീവിതത്തെപ്പറ്റി ഇതിനേക്കാൾ മെച്ചപ്പെട്ട സങ്കല്പങ്ങൾക്കില്ലേ?
7: ഓർത്തു നോക്കൂ, 1.5 മണിക്കൂർ മുമ്പ് പരിചയപ്പെടും വരെ നമ്മൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കിടയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേദാന്തം പ്രസംഗിക്കും.

0: നമ്മൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു.
1: തനി വിഡ്ഢിത്തം, ഇനിയും വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയാതെ. അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ സ്വല്പം തിരക്കിലാണ്, എനിക്കിനി സമയം കളയാനില്ല, ഉടനെ പുറത്തു പോണം.
0: ഓ, തീർച്ചയായി നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനിയത്തി ഡോണിയ മിസ്റ്റർ ലൂഷിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അല്ലേ?
1: എന്റെ അനിയത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിർത്താമോ? അവളുടെ പേരിനും മിണ്ടി പോകരുത്.
0: ഞാനിവിടെ വന്നത് അവളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പിന്നെങ്ങനെ ഞാൻ അവളുടെ പേര് ഉച്ചരിക്കാതിരിക്കും?
1: എന്നാൽ വേഗം പറയൂ, കാര്യമെന്താണെന്ന്.
0: മിസ്റ്റർ ലൂഷിനെ കുറിച്ച് ഇതിനകം നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിച്ചു കാണുമല്ലോ. അയാൾ എന്റെ ഭാര്യയുടെ ബന്ധുവാണ്. അയാളുമായി അരമണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുടെ തനി നിറം മനസ്സിലാവും. ഏയ്, ഡോണിയക്ക് പറ്റിയ ഭർത്താവല്ല ലൂഷിൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ബലി നൽകുന്നവളാണ് ഡോണിയ. അവൾ വിശാല മനസ്കയാണ്.
1: എല്ലാം നിങ്ങൾ നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുന്നു, ക്ഷമിക്കണം, ധിക്കാരത്തോടെ എന്ന് വേണം പറയാൻ.
0: ഞാൻ സ്വാർത്ഥിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇക്കാര്യം ഞാൻ പറയുമായിരുന്നോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല.
1: അല്ലാതെ പിന്നെ?
0: ഞാൻ എന്റെ ഭാര്യയുടെ പ്രേമത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ ആ പ്രേമത്തിന്റെ ഇരയായെന്ന്. എന്നാൽ ഇപ്പോൾ അവളോട് പ്രേമ വികാരമേ ഇല്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ? അല്പം പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു.
1: അത് നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് തോന്നുന്നതാണ്, ദുഷിച്ച അലസ ജീവിതം.
0: ശരിയാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ അലസനും ദുർനടത്തക്കാരനുമാണ്. എന്നാൽ നിങ്ങളുടെ സഹോദരി അത്രയ്ക്ക് സൽസ്വഭാവിയും നിഷ്കളങ്കയും ആയതിനാൽ എനിക്കവളെ ആദരിക്കാതിരിക്കാനാവില്ല. എല്ലാം അസംബന്ധം.
1: എത്ര നാളായി ഈ പുതിയ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട്?
0: മിനിഞ്ഞാന്ന് മുതൽ. പീറ്റേഴ്സ്ബർഗിൽ കാലുകുത്തിയ മുതൽ. മോസ്കോവിൽ ഇരുന്നപ്പോൾ ഡോണിയായ ലൂഷനിൽ നിന്ന് വേർപെടുത്തി സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത.
1: സമയമായി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തു പോകണമെന്ന്?
0: ഞാൻ ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കുട്ടികളെ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്റെ അവർക്കിനി ആവശ്യമായി വരില്ല. ഒരിക്കലും ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ല. ഒരു വർഷം മുമ്പ് എന്റെ ഭാര്യ എനിക്ക് സമ്മാനം മാത്രമേ ഞാൻ കയ്യിലിട്ടു.

0: ഞാൻ അവളോട് ആ ദ്രോഹത്തിനും മാപ്പ്
1: ഭ്രാന്താണ്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്ക.
0: എനിക്കെല്ലാം അവളോട് ഏറ്റു പറയണം. ലൂഷിനെ വിവാഹം കഴിക്കിയ വഴി അവൾ പണം നേടുക. ദേഷ്യപ്പെടരുത് റെസ്കോൾനിക്കോ.
1: എനിക്ക് ആലോചിക്കാം.
0: ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തന്റെ അയൽക്കാരന് ദ്രോഹം ചെയ്യാവൂ എന്നാണോ? കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അവൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞില്ലേ?
0: ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഞാൻ പോകുന്നു. ഇടയ്ക്കൊരു പ്രധാന കാര്യം, നിങ്ങൾ അനിയത്തിയോട് പറയുക മർഫ പെട്രോവിനാ

0: അതായത് എന്റെ ഭാര്യ വിൽപത്രത്തിൽ എഴുതി വച്ചിരുന്നു 3000 രൂപ അവൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്, ഡോണിയക്ക് ഇഷ്ടദാനം എഴുതിയിട്ടുണ്ട്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്. എന്റെ സാന്നിധ്യത്തിലാണ് എഴുതി വച്ചത്. ഡോണിയക്ക് അത് ലഭിക്കും.
1: നിങ്ങൾ സത്യമാണോ പറയുന്നത്?
0: സത്യം.
1: നിങ്ങൾ സത്യമാണോ പറയുന്നത്?
0: സത്യം. അവളോട് പറയൂ, തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു. ഇവിടെ നിന്നും വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കാണാം.
1: വേണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 33-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്തുപറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആർ ഡി എക്സ് എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ പാടിയത്, ഗാനരചന മനു മഞ്ജിത്, സംഗീതം സി എസ്.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി ഇപ്പോൾ കേൾക്കാം. കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ഒരു കവിത കേൾക്കാം. സുജാത ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന മഴ പറയുന്നത്.

0: രമണിയമ്മാൾ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ മാനസ.
1: ഒരു കൊച്ചു കുഞ്ഞിലെ പോലെ തന്നോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുകയാണ് സജീവൻ. എല്ലാം മറന്ന് ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നത് ഭാഗ്യം തന്നെ. തനിക്കാണെങ്കിൽ ഓർമ്മകളുടെ ഭണ്ഡാരം തുറന്നു വരാറുള്ളത് ഉറങ്ങേണ്ട സമയത്ത്. സജീവനെ പയ്യെ അടർത്തി മാറ്റി മാനസ കിടക്ക വിട്ടെഴുന്നേറ്റു. വെളിച്ചം കടന്നു വരാനുള്ള പഴുതുകൾ അടച്ച ജാലക വിരികൾ അകറ്റി മാറ്റി ഗ്ലാസിന്റെ ജനൽപ്പാളികളിലൊന്ന് ശബ്ദമുണ്ടാക്കാതെ തുറന്നു. തിക്കിത്തിരക്കി വരുന്ന കടൽക്കാറ്റിന്റെ തലോടൽ, അങ്ങ് ദൂരെ ശാന്തമായ കറുത്ത കടൽ, ഒന്നും വ്യക്തമല്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വള്ളങ്ങളിൽ മുനിഞ്ഞു കത്തുന്ന പെട്രോമാക്സുകൾ, കുറ്റാക്കുറ്റിരുട്ടിലെ മിന്നാമിന്നിവെട്ടം, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കൽമണ്ഡപം, കടലിനെ നോക്കി കണ്ണു ചിന്മുന്ന നക്ഷത്രങ്ങളും. തനിക്ക് ചെയ്തു തീർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? മാനസെ ഓർത്തു നോക്കി. മകളുടെ കല്യാണം അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. മകന്റെ പഠിപ്പ് കഴിഞ്ഞു, ജോലിയുമായി. കലഹങ്ങൾ ഇടിവെട്ടിപ്പെയ്യാറുള്ള രാപ്പകലുകൾ മാത്രം സമ്മാനിച്ച കുടുംബജീവിതം പൊരുത്തക്കേടുകളുടെ കൂമ്പാരമായിരുന്നു. ഇടയിലെപ്പോഴോ തന്നിലേക്ക് ഉരുകിയൊലിച്ചിറങ്ങി ജന്മം കൊണ്ട രണ്ട് മക്കൾ, അവരുടെ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ജന്മങ്ങൾ. തിരിച്ചറിവ് വരാൻ തുടങ്ങിയപ്പോൾ മകൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു, എന്തിനാണ് ഈ കുരിശിങ്ങനെ ചുമക്കുന്നത്? കളഞ്ഞിട്ട് പൊക്കൂടെ അമ്മയ്ക്ക്. എങ്ങോട്ട് പോകും? വീട്ടുകാരെ ധിക്കരിച്ച് ജാതിയും മതവും നോക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടതല്ലേ. ആവേശം കെട്ടടങ്ങിയപ്പോൾ, അകലെ നിന്ന് കണ്ട ആളിനെ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ ഒന്നിനുമാവാത്ത മരവിപ്പായിരുന്നു. കേട്ടറിഞ്ഞ, ഒടുവിൽ കണ്ടറിഞ്ഞ പരസ്ത്രീ ബന്ധങ്ങൾ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചു. ക്ഷമയുടെ പരമകാഷ്ട കടന്നപ്പോ കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. കുട്ടികൾക്ക് അമ്മ മതിയായിരുന്നു. വർഷങ്ങൾക്ക് എന്ത് വേഗമാണ്! കാറ്റിലൊലിഞ്ഞ് മണ്ണിൽ തുടർന്ന മരച്ചില്ലകൾ പോലെ ഇടയ്ക്കൊക്കെ തളർന്നെങ്കിലും പിന്നെയും പുതുനാമ്പുകളുമായി ആകാശത്തേക്ക് തലയുയർത്തു നിന്ന് വളർന്നു. ഒരു ദിവസമെങ്കിലും അവനവന് വേണ്ടി ഇനിയെങ്കിലും ഒന്ന് ജീവിക്കമ്മേ. എനിക്ക് ജോലിയായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയ്ക്ക് പെൻഷനുണ്ട്. എവിടെങ്കിലും യാത്രയൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കെ. മകൻ അവരുടെ കൈയും പിടിച്ച് വെറും കൈയോടെ സഹപ്രവർത്തകയുടെ ക്വാർട്ടേഴ്സിൽ അഭയം തേടി കരിപ്പിടിപ്പിച്ച ജീവിതം. അമ്മ ഇനി വേറെ കല്യാണം കഴിക്കുമോ? മകന് സംശയം. അവന്റെ കൂട്ടുകാരന്റെ അമ്മ അങ്ങനെ ചെയ്തു പോലും. വേണ്ടാട്ടോ, ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാവും. നെഞ്ചിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നോവുകളുടെ നെരുപ്പോടുകൾ, ചവിട്ടി അരയ്ക്കപ്പെട്ട ഓരോ രാത്രിയുടെയും കടം വീട്ടലുകൾ, പകരം വീട്ടാനായി ഒരു രാത്രിയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നീ ഇനിയും ഉറങ്ങിയില്ലേ? വന്ന് കിടക്ക്, രാവിലെ പോകേണ്ടതല്ലേ. സജീവിന്റെ ഉറക്കച്ചടവുള്ള ശബ്ദം മാനസയെ ചിന്തയിൽ നിന്നുണർത്തി. ജനൽപ്പാളി ചേർത്തടച്ച് കട്ടനും പിടിച്ചിട്ട് വന്ന് അവൾ സജീവനോട് ചേർന്ന് കിടന്നു. സജീവൻ വീണ്ടും ഉറക്കത്തിലേക്കായി. പാവം, തന്നെ പോലെ തന്നെ ജീവിതത്തിൽ കുറേ ദൂരം ഓടിത്തളർന്ന മനുഷ്യനാണ്. ഇന്ന് അങ്ങോട്ടുമിങ്ങോട്ടും തണൽമരമാവുന്നു. സ്വന്തമാക്കാൻ കഴിയാത്ത സ്വന്തക്കാരൻ. ബഹളങ്ങളിൽ നിന്നകന്ന് കെട്ടുപാടുകളെല്ലാം അഴിച്ചുവെച്ച് ഒരു രാത്രി നമുക്ക് എവിടെയെങ്കിലും പോയി രാപ്പാർത്താലോ? ഒട്ടും സങ്കോചമില്ലാതെ മാനസ ആവശ്യപ്പെടുകയായിരുന്നു. സജീവന്റെ ഉണ്ടക്കണ്ണുകളിലെ തിളക്കം എന്നെ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ട പോലെ. പോകാം, ഒരു രാത്രിക്കപ്പുറം സജീവന് തിരികെ എത്തേണ്ടതുണ്ട്. പ്രായമായ മാതാപിതാക്കൾ, ക്യാൻസർ രോഗിയായ ഭാര്യ, സ്കൂൾ തലം കഴിയാത്ത രണ്ട് പെൺകുട്ടികൾ, അയാളുടേതായ തിരക്കുകൾ, ചുമതലകൾ, തന്നോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമോ എന്തോ. നമുക്ക് പോകണ്ടേ? വേഗം റെഡിയാവ്. രണ്ടു ദിവസത്തെ കോൺഫറൻസ് എന്ന് പറഞ്ഞാ പോന്നത്. വിളി തുടങ്ങും. ഇനിയും ഇതുപോലെ നമ്മൾ കൂടുമോ? പിന്നെ എന്താ സംശയം? ജീവിതത്തിലെ ലാഭങ്ങളുടെ കണക്കിലേക്ക് ചേർത്ത് വെക്കാൻ പാകത്തിന് ഒരു ദിവസം സമ്മാനിച്ച സജീവൻ. റൂം പൊട്ടി ഇറങ്ങും മുമ്പ് നെഞ്ചിൽ ചേർത്തണച്ച് നെറ്റിയിൽ നൽകിയ ചുംബനം മുന്നോട്ട് നടക്കാനുള്ള ഇന്ധനം നിറച്ചു കഴിഞ്ഞു. ഉറക്കം വരാത്ത രാത്രികളിൽ ഉറക്കച്ചടവില്ലാതെ ഓർമ്മിച്ചെടുക്കാൻ ഈ നിമിഷങ്ങൾ. മാനസ കാർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പേൻ പാർക്കിൽ ഇട്ടിട്ടായിരുന്നു

0: ശജീവിന്റെ കാറിൽ കയറിയത്. ജയസുധയുടെ മകളുടെ കല്യാണം ഇന്നലെ ഗുരുവായൂർ വെച്ചായിരുന്നു. കല്യാണത്തിന് പോകുന്നുവെന്നാണ് മകനോടും മകളോടും പറഞ്ഞത്. പതിവിലും സന്തോഷത്തിലാണ് അവൾ കാറോടിച്ചത്. ഏറെ കാലങ്ങൾക്ക് ശേഷം അവൾക്ക് ഒരു പാട്ട് പാടാൻ തോന്നി.
1: അടുത്തതായി കെ.എസ്. പ്രസന്നകുമാരി എഴുതി അവതരിപ്പിക്കുന്ന കവിത മഴമുകിലിൻ വരവും കാത്ത്.
2: അന്നൊരു വേനലിൽ നിന്നു നീ കരിഞ്ഞപ്പോൾ വന്നു ഞാൻ ജലമേകി എന്നെയും മറന്നേവം എന്മാറിൽ മയങ്ങിയോ രാമ്പലിൻ പൂമൊട്ടുകൾ വാടുമെന്നോർത്തില്ല ഞാൻ വറ്റുമോ ജലാശയം നിൻവേലിറങ്ങി ഉറച്ചു ചില്ലകൾ പടർന്നാർത്തു നിന്മേനി കുളിർത്തല്ലോ വേനലിൽ ചൂടേൽക്കാതെ വന്നാരോ വസന്തത്തിൽ എന്നെയും മറന്നു നീ ഉന്നാരമോടിയല്ലോ പൂമാരനവനോട് പിന്നൊരു വേനലിൽ എന്മേനി വരണ്ടപ്പോൾ ഒന്നു മോഹിച്ചു ഞാൻ ഒരിറ്റു ജലത്തിനായി തളർന്നണഞ്ഞു ഞാൻ തണലിൽ മയങ്ങുവാൻ തളരും കരങ്ങളിൽ തരുവിൻ ഫലമേന്തുവാൻ ചൊല്ലിനി വേദാന്തങ്ങൾ ചൊല്ലിനി തത്വങ്ങളും തെല്ലുപോലും പോക കാലത്തെ ഓർത്തിടാതെ ചില്ലയിൽ ചിരിച്ചാർക്കും വല്ലഭൻ അണ്ണാർക്കണ്ണൻ തെല്ലും പിഴകൂടാതെ കല്ലുപോൽ കനിയെറിഞ്ഞു വീണതൻ നെറുകയിൽ കേണു ഞാൻ മൂകനായി താണു ഞാൻ കിടക്കുന്നു മഴമുകിലിൻ വരവും കാത്ത്.
1: അടുത്തതായി ആധുനിക യുഗത്തിൽ എഐയും സ്ത്രീകളും ആനിക്കോരുത് എഴുതി അവതരിപ്പിക്കുന്ന ലേഖനം കേൾക്കാം.
3: ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ അതിവേഗത്തിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൃത്രിമ ബുദ്ധി മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ന് സ്ത്രീകളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് AI സ്ത്രീകൾക്ക് വലിയ സഹായകമാണ്. മുമ്പ് പല സ്ത്രീകൾക്കും കുടുംബ ചുമതലകൾ കാരണം പഠനം തുടരാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിയും. ഉദാഹരണത്തിന് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് മുന്നേറുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും ഈ അവസരങ്ങൾ വലിയ സഹായകമാണ്. തൊഴിൽ രംഗത്തും AI സ്ത്രീകൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു. വർക്ക് ഫ്രം ഹോം സൗകര്യം കാരണം സ്ത്രീകൾക്ക് കുടുംബജീവിതവും ജോലിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഓൺലൈൻ ട്യൂഷൻ, കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയ നിരവധി ജോലികൾ ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നു. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ആത്മവിശ്വാസത്തിനും സഹായകമാണ്. ആരോഗ്യരംഗത്തും AI വളരെ പ്രാധാന്യമുള്ളതാണ്. X-ray, CT സ്കാൻ, MRI തുടങ്ങിയ പരിശോധനകൾ വേഗത്തിൽ വിശകലനം ചെയ്ത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ AI സഹായിക്കുന്നു. ഉദാഹരണത്തിന് ക്യാൻസറിന്റെ ആദ്യഘട്ട ലക്ഷണങ്ങൾ തിരിച്ചറിയാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. കൂടാതെ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ച് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഉറക്കത്തിന്റെ ഗുണനിലവാരം തുടങ്ങിയവ നിരന്തരം നിരീക്ഷിക്കാനും സാധിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി AI അടിസ്ഥാനമാക്കിയ നിരവധി മൊബൈൽ ആപ്പുകളും ഇന്ന് ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്കും പോലീസിനും ലൊക്കേഷൻ അയക്കാൻ കഴിയുന്ന സംവിധാനം സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്കും AI വലിയ സഹായമാണ്. മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഓൺലൈൻ വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളിൽ AI ഉപയോഗിച്ച് എളുപ്പത്തിൽ നടത്താൻ കഴിയും. ഇതിലൂടെ സമയം ലാഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു. അതിനാൽ AI ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, സ്ത്രീകളുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും ശക്തിക്കും സഹായിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ്. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും

0: കുമാരി എൻ കൊട്ടാരം എഴുതി അവതരിപ്പിക്കുന്ന കഥ ഭാഗ്യയുടെ വീട്.
1: ഭാഗ്യയുടെ വിരമിക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച എല്ലാവരും എടുത്തു പറഞ്ഞത് അവളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ അറിവിൽ പെട്ടിടത്തോളം പേരുപോലെ തന്നെ ഭാഗ്യമുള്ളവളാണവൾ. വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ കയറി. ഭർത്താവ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ. രണ്ടാൺമക്കൾ, ഒരാൾ അച്ഛനെപ്പോലെ ഡോക്ടർ, മറ്റേയാൾ സൈക്കോളജിസ്റ്റ്. രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. അവളുടെ ജീവിതത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവരായിരുന്നു സഹപ്രവർത്തകരിൽ ഏറെയും. അവരുടെ സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗ്യ പറഞ്ഞു തുടങ്ങി. ഭാഗ്യ എന്ന് എനിക്ക് പേരിട്ടത് അച്ഛനാണ്, പക്ഷേ എനിക്ക് ചേരുന്ന പേര് നിർഭാഗ്യ എന്നാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, എന്റെ 15-ാം പിറന്നാളിന്റെ അന്നാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പിറന്നാളിന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് എനിക്ക് പാകമായിരുന്നില്ല. അത് അന്ന് തന്നെ മാറ്റി വാങ്ങിക്കണമെന്നും പിറ്റേന്ന് അതിട്ട് സ്കൂളിൽ പോകണമെന്നും ഞാൻ വാശി പിടിച്ചതുകൊണ്ടാണ് രാത്രി തന്നെ അച്ഛൻ അത് മാറ്റി വാങ്ങിക്കാനായി ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ കുറെ പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആള് മാറി ചെയ്ത കൊലപാതകം. ഞാൻ കാരണമാണ്, എന്റെ വാശി കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ എന്നെ വെറുത്തു. അമ്മയുടെ താലി അറുത്തവൾ എന്ന് മരണം വരെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹൃദയാഘാതത്തിന് അമ്മയെ ചികിത്സിച്ച ഡോക്ടറാണ് പിന്നീട് എന്റെ ഭർത്താവായത്. ഹൃദയരോഗികളുടെ കൺകണ്ട ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത സുന്ദരിയായ പെണ്ണിനോട് ചെറുപ്പത്തിന്റെ ആവേശത്തിൽ തോന്നിയ അടുപ്പം അത് പ്രണയമൊന്നും ആയിരുന്നില്ല. നമ്മുടെ എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടിട്ടില്ല. എന്റെ ജോലി, എന്റെ നേട്ടങ്ങൾ, എന്റെ സമയം, എന്റെ രോഗികൾ, എന്റെ വീട്, എന്റെ സാധനങ്ങൾ, എന്റെ മക്കൾ, എന്നാൽ എന്റെ ഭാര്യ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരേ വീട്ടിൽ കഴിയുന്നു എന്നല്ലാതെ സ്നേഹമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പോലും ഇല്ലാത്ത മടുപ്പിക്കുന്ന ശൂന്യത മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചു. ജീവിച്ചു എന്ന് പറയാൻ കഴിയുമോ? അറിയില്ല. മക്കൾ ഒന്നും അറിയരുതെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതമായി. ഭർത്താവുണ്ടായിട്ടും വിധവയെപ്പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാതെയും വെറുതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീജന്മങ്ങളുണ്ട്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്തവർ. സ്വന്തം ദുഃഖങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്തവർ. ഇടയ്ക്കൊന്നും മാറി നിൽക്കാൻ ഒരിടമില്ലാത്തവർ. മനസ്സിലെ വിങ്ങലുകളെല്ലാം വലിച്ചുവാരി പുറത്തു കളഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കൊതിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരിടം ഉണ്ടാക്കലാണ് ഇനി എന്റെ ലക്ഷ്യം. തുല്യദുഃഖിതർക്ക് സന്തോഷിക്കാൻ ഒരിടത്താവളം. എന്റെ റിട്ടയർമെന്റ് തുക ഞാൻ അതിനായി വിനിയോഗിക്കും. ഞാനതിന് എന്റെ വീട് എന്ന് പേരിടും. എന്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരിടമില്ലാത്ത ഏതൊരു സ്ത്രീക്കും അവിടേക്ക് വരാം. ഭാഗ്യ പറഞ്ഞു നിർത്തിയിട്ടും എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ, കൈയടിക്കാൻ പോലും മറന്ന്.
0: അവസാനമായി തണൽ തേടുന്നവർ, ലഘുനാടകം. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ലത ടീച്ചർ രമണിയമ്മാൾ, സാഹിറ, സുജാത ശ്രീകുമാർ, പാർവതി, ആനി കോരുത്, ലിസ, കുമാരി എൻ കൊട്ടാരം, നവമി, പ്രസന്നകുമാരി, ഷബ്ന, അംബിക ബി. ഒരു വനിതാ ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കഥാപാത്രങ്ങൾ.
2: ഇന്നും ചോറിന് രസവും പപ്പടവും. എന്തിനാ ഇത്ര പിശുക്കുന്നേ? അടുത്ത മാസം നമ്മുടെ മെസ്സല്ലേ, അടിപൊളിയാക്കണം കേട്ടോ.
1: മാസാവസാനം ചിലവ് ഡിവൈഡ് ചെയ്യുമ്പോൾ അടിവെക്കാതിരുന്നാൽ മതി.
3: അതൊക്കെ നമ്മുടെ ലത ടീച്ചർ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ.
4: ടീച്ചർ ലീവായിട്ട് കുറേ ദിവസമായല്ലോ.
2: ടീച്ചറിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വയ്യാതായാൽ ടീച്ചർ തന്നെ നോക്കാൻ ചെല്ലണം.
4: അച്ഛന്റെ മരണശേഷം വീടിന്റെ ഉത്തരവാദിത്തം തലയിലായപ്പോൾ വിവാഹമേ വേണ്ടെന്ന് വെച്ച ആളാ ടീച്ചർ.
3: ചിലരങ്ങനെയാ, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ ഹോമിക്കും, അവസാനം അവർക്ക് ആരും ഉണ്ടാവില്ല.
2: ടീച്ചറിനെ ഒരു പ്രണയം ഉണ്ടായിരുന്നതാ, ആ ആളിപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല.
3: ആണോ? അതൊക്കെയാണ് യഥാർത്ഥ പ്രണയം. ആ, ഇനി അതിനും വേണം ഒരു ഭാഗ്യം.
4: ലിസ, ഈ ആഴ്ച വീട്ടിൽ പോകുന്നില്ലേ?
1: ആഴ്ചാലാഴ്ച വീട്ടിൽ പോകാനൊന്നും എന്നെ കൊണ്ട് വയ്യ.
4: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അമ്മായിയമ്മ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നു.
1: എന്നെ തെറ്റും ശരിയുമൊന്നും നീ പഠിപ്പിക്കണ്ട, ഒരു ഉപദേശി വന്നിരിക്കുന്നു.
3: ഒന്നും എല്ലാം പറയൂ, ആരെങ്കിലും കേൾക്കും.
1: കയറി ചെല്ലാൻ വീടും കൂടും ഒന്നുമില്ലാത്തവളാ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നേ. ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലേക്കെന്നും പറഞ്ഞ് പോണത് അനാഥാരയത്തിലേക്കാ. ആർക്കും അറിയില്ലെന്നാ അവളുടെ വിചാരം.
2: നോക്ക്, ആ കുട്ടിയുടെ കാര്യാ ഞാൻ ഇന്നലെ പറഞ്ഞേ. എന്തോ പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാത്രേ. ആള് നല്ല സ്മാർട്ടാ.
1: ഈ കുട്ടിയായാ ഇന്നലെ രാത്രി വാദൻ വഴക്ക് പറയുന്ന കേട്ടെ. 10 മണിക്കാ വന്നത്. അതും ആരുടെയോ കൂടെ ബൈക്കിൽ.
3: ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ ആനക്കരിയൊന്നുമല്ല.
4: ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്.
5: ഹായ് ആന്റിമാരെ, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ? 5 പേര് നല്ല കൂട്ടല്ലേ. എവിടെ നിങ്ങളുടെ ലീഡർ ലത ടീച്ചർ?
2: മോൾക്ക് ഞങ്ങളുടെ പേരൊക്കെ അറിയാമോ?
5: എനിക്ക് എല്ലാവരുടെയും പേരറിയാം. ലത ടീച്ചറെ ചോദിച്ചതേ ഉള്ളൂ. ഇതാ വന്നല്ലോ.
2: ഞങ്ങളെന്നാ ടീച്ചറിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ. എത്ര ദിവസമായി കണ്ടിട്ട്.
5: ശരി ആന്റി, ബൈ, പിന്നെ കാണാം. കാണണേ.
1: അമ്മയ്ക്ക് സുഖായ ടീച്ചറെ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ?
2: എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ടീച്ചർ ഫോൺ എടുത്തില്ല.
4: ടീച്ചറെ എന്താ വല്ലാതെ?
6: എനിക്കിനി ആഴ്ചയിലാഴ്ച വീട്ടിലേക്ക് പോകണ്ട. എന്റെ അമ്മ പോയി.
2: അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ.
4: അത്രയ്ക്കും വയ്യാതായിരുന്നോ?
6: തീരെ വയ്യെന്നായപ്പോഴല്ലേ അവർ ആശുപത്രിയിലാക്കി വെച്ച് എന്നെ വിളിച്ച്. വെന്റിലേറ്ററിലായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോ എല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു ചുമ്മാ വെന്റിലേറ്ററിലിട്ട് ആശുപത്രിക്കാർക്ക് കാശ് കൊടുക്കണ്ടെന്ന്. അമ്മയെ ജീവനോടെ എന്നെ ഒന്ന് കാണിച്ചിട്ടാകാമെന്ന് അവർക്ക് തോന്നിയില്ല.
2: ടീച്ചർ സമാധാനിക്കേ. ടീച്ചറിന് ആവും വിധം അമ്മയെ നന്നായി നോക്കിയതല്ലേ. അമ്മയുടെ അനുഗ്രഹം എന്നും ടീച്ചറിനുണ്ടാവും. കരയാതെ ടീച്ചറെ.
6: എന്റെ ഏക അത്താണിയും പോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ?
3: അങ്ങനൊന്നും പറയല്ലേ ടീച്ചറെ. ആര് പോയാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ.
4: ടീച്ചർ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി ഭക്ഷണം കഴിച്ചേ.
2: വാ ടീച്ചറെ.
4: ടീച്ചറെ.
6: ആ പാർവതിയോ, വാ.
4: സാഹരി എന്തിയെ ടീച്ചറെ?
6: ബീനാമ്മയുടെ റൂമിലേക്ക് പോയതാ. ബീനാമ്മ അവളുടെ മോനുമായിട്ടാ വന്നിരിക്കുന്നേ.
4: മോനുമായോ? അതെന്തു പറ്റി?
6: ആ മോനെ ഓട്ടിസ്റ്റിക് ആയതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധയും പരിഗണനയും വേണമല്ലോ. അമ്മ അവനെ കൂടുതൽ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും കരുതുന്നതും ഒന്നും നാത്തുവിന് പിടിക്കത്തില്ല. ഇപ്രാവശ്യം ബീനാമ്മ വീട്ടിൽ ചെന്നപ്പോ അവരെന്തൊക്കെയോ പറഞ്ഞത്രേ.
4: ഭർത്താവ് പോയതോടെ വീട്ടിലും സ്ഥാനം ഇല്ലാതായി. കഷ്ടം.
6: ഓ, ആ ദാ സാഹിറ വന്നല്ലോ. ബീനാമ്മ എന്തു പറയുന്നു?
2: എന്തു പറയാൻ, ആകെ സങ്കടത്തില്ല ടീച്ചറെ.
6: കുട്ടിയുമായി ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം.
2: ഞാൻ ചെല്ലുമ്പോ ശബ്നയും അവിടെയുണ്ട്. അവളാ മോനോട് എത്ര വേഗമാ കൂട്ടായത്. മിടുക്കി കുട്ടിയാ.
6: സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ വരട്ടെ. ആ കുട്ടിയുടെ കയ്യിലിരിപ്പ് എന്താ ഏതാന്നൊക്കെ ആർക്കറിയാം.
4: അതെന്തോ ആയിക്കോട്ടെ. സാഹ്രേ, വീട്ടിൽ പോയിട്ട് നിന്റെ കാര്യങ്ങൾ എന്തായി?
2: ഓ, എന്താവാൻ. ആരും അറിയാതെ അയാളതങ്ങ് ചെയ്തോട്ടെന്നാ ബാപ്പ പറയുന്നത്. ആദ്യത്തേതും അങ്ങനെ ആയിരുന്നല്ലോ. കത്തിലൂടെയല്ലേ മൊഴി ചൊല്ലിയത്?
4: അന്നത്തെ കാലമാണോ ഇന്ന്?
2: കാലം മാറിയാലും കാര്യം ഒന്നു തന്നെയല്ലേ. എന്നെ വേണ്ടെന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ ഞാൻ എന്തിന് ഉടുമ്പനെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കണം?
6: അത് ശരിയാ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അല്ല പിന്നെ,
2: ഹോസ്റ്റൽ ജീവിതവും വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും ജോലി സ്ഥലത്തെ അവഹേളനങ്ങളും ആകെ മടുത്തിട്ടാ രണ്ടാമത് ഒരു വേഷം കെട്ടൽ നടത്തിയത്. അയാൾക്ക് മുതിർന്ന 2 മക്കളുണ്ടെന്നറിഞ്ഞിട്ടും. എല്ലാം നിങ്ങൾക്കറിയാലോ.
6: അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. വീട് എഴുതി കൊടുത്തിട്ടല്ലേ ആദ്യ ഭാര്യയെ അയാൾ മൊഴി ചൊല്ലിയത്.
2: അതെ, ഞാൻ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരുന്നു അയാൾ. ഞാൻ അയാളുടെ കടങ്ങൾ വീട്ടി, മകളുടെ നിക്കാഹ് നടത്തി, വീടും സ്ഥലവും വാങ്ങി.
6: ആ വീട് നിന്റെ പേരിലാണല്ലോ അല്ലേ?
2: രണ്ടുപേരുടെയും കൂടി പേരില.
4: അത് തിരിച്ചെഴുതണ്ടേ?
2: വേണം വേണം, എനിക്ക് ഇനിയെങ്കിലും ഞാനായി ജീവിക്കണം. എത്രയും വേഗം മൊഴി ചൊല്ലുന്നു അത്രയും നല്ലത്. എന്റെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയത്.
6: ഇത് നിന്റെ ഉറച്ച തീരുമാനമാണെങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ട്. നല്ലൊരു ജോലി ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കാതെ അന്തസായി നിനക്ക് ജീവിക്കാം.
4: തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ. പിന്നെ ടീച്ചറെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്.
6: എന്താ പാർവതി?
4: നവമി ആകെ സങ്കടത്തിലാണ്. ഉറക്കം പോലുമില്ല. പുറമെ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ.
6: ബിനുവിനോട് നമ്മൾ സംസാരിച്ചതല്ലേ, അയാളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അല്ലേ?
2: അയാൾ കാരണമല്ലേ നവീൻ നവമി ആയത്, വീട്ടിൽ നിന്നും ഇറങ്ങി പോരേണ്ടി വന്നത്.
4: നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടി സംസാരിച്ചാലോ?
6: നമുക്കൊരു 2 ദിവസം കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്.
3: ടീച്ചറെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. ബിനു വിളിച്ചു.
6: ബിനു വിളിച്ചോ? എന്തു പറഞ്ഞു?
3: ഞങ്ങൾ കുറേ സംസാരിച്ചു. എന്നോട് സോറി പറഞ്ഞു. എന്നെ നേരിൽ കാണാമെന്നും പറഞ്ഞു.
6: നന്നായി വരട്ടെ. ഇനിയെങ്കിലും സമാധാനത്തോടെ പോയി കിടന്നുറങ്ങ്.
3: ഗുഡ് നൈറ്റ്.
2: അവളുടെ ഒരു സന്തോഷം കണ്ടോ?
6: എന്തായാലും ശബനയുടെ കാര്യം വാർഡന്റെ അടുത്ത് പറയാൻ വരട്ടെ. നമുക്കേ അവളെ പറ്റി ഒരു അന്വേഷണം നടത്തിയാലോ.
1: ടീച്ചറെ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ബീനാമ വ്യക്തമായി കേട്ടതല്ലേ, രാത്രി 1 മണിക്ക് ആ കൊച്ച് ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നത്.
6: എന്ത് സംസാരിച്ചു എന്നാ പറയുന്നേ?
1: ആളത് തന്നെ ഉറപ്പാക്കി 2 ദിവസത്തിനുള്ളിൽ ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ. ആ കുട്ടി വല്ല ഭീകരവാദിയോ മറ്റോ ആണോ?
2: ചുമ്മാ വേണ്ടാത്തത് പറയല്ലേ.
4: ആ കുട്ടിയുടെ ശത്രുക്കൾ ആരെങ്കിലും ഈ ഹോസ്റ്റലിൽ ഉണ്ടാവുമോ?
2: എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ?
6: ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവളുടെ മുറി തുറന്നൊന്ന് പരിശോധിച്ചാലോ. ആ അതാ നവമി എത്തി, എപ്പോഴാ കോറം തെളിഞ്ഞത്.
3: നിങ്ങളെന്താ പതിവില്ലാതെ ഗസ്റ്റ് റൂമിന് മുന്നിൽ ശബിനെ കാണാനാ?
6: കാണാൻ അവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? 2 ദിവസമായി അയാളെ കാണാനില്ലെന്നേ.
1: നവമി, നീ എവിടെ പോയിട്ട് വരുവാ?
3: ഞാൻ വിനുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോയതാ.
1: ടീച്ചറെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, ഞാൻ റൂമിലേക്ക് പോയി എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ.
6: പാക്ക് ചെയ്യുന്നോ? എവിടെ പോവാൻ?
1: ഞാൻ വെക്കേറ്റ് ചെയ്ത് പോവുക. പാർവതി പറഞ്ഞതാ ശരി, ഇനി ഇനി ഹോസ്റ്റലിലേക്ക് ഞാനില്ല.
4: ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ.
6: ഞാനും താമസിയാതെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും.
3: ടീച്ചർ എവിടെ പോകുന്നു? സ്ഥലം മാറ്റമായോ?
6: ഏ ഇല്ല, ആ ആളെന്നെ വിളിച്ചു.
2: എങ്ങോട്ട്? വീട്ടിലേക്കോ അതോ ജീവിതത്തിലേക്കോ?
6: വീട്ടിലേക്കും ജീവിതത്തിലേക്കും.
4: ആഹാ, കൊള്ളാമല്ലോ, ആശംസകൾ.
6: ഞാൻ ഇനി എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് ജീവിക്കട്ടെ.
4: എന്തുകൊണ്ട് നന്നായി ടീച്ചറെ, സ്വന്തമെന്ന് പറയാൻ ഒരു തണലാകാൻ ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ?
3: അതാ ശമനം വരുന്നല്ലോ.
5: എന്താ, ആന്റിമാരെല്ലാരും കൂടി എന്റെ റൂമിന് മുന്നിൽ?
4: ഓ, ഞങ്ങള് ചുമ്മാ സംസാരിച്ചോണ്ട് നിക്കുകയായിരുന്നു.
5: ആണോ? എന്നാ ആന്റിമാരൊന്ന് മാറി നിന്നെ, ഞാൻ മുറി തുറക്കട്ടെ. സാഹിർ ആന്റി ഒന്ന് മുറിയിലേക്ക് വരൂ.
2: ഞാനോ? എന്തിന്?
5: വരൂ ആന്റി, പേടിക്കണ്ട, ഒരു കാര്യം പറയാനാ.
1: അതാ വാതില് ചാരിയല്ലോ, ഇനിയിപ്പോ സാഹിറയാണോ അതിന്റെ ശത്രു?
3: എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
6: സാഹിർ അതാ കരയുന്ന പോലെ. വാ, നമുക്കകത്തോട്ട്. ഇല്ല,
4: എന്താ ശബ്നി, എന്തിനു സാഹിറ കരയുന്നേ? നീ എന്താ ചെയ്തേ?
2: സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ കരഞ്ഞു പോയതാ ടീച്ചറേ. നോക്ക്, എന്നെ കണ്ടുപിടിച്ച് ഈ ആഭരണപ്പെട്ടി തിരിച്ചു തരാൻ വന്നതാ എന്റെ മോള്.
6: ആഭരണപ്പെട്ടിയോ? മോളോ? മനസ്സിലായില്ല.
2: അതെ, എന്റെ ആദ്യ ഭർത്താവ് ഹാഷിമിന്റെ മോളായത്. എന്നെ മൊഴി ചൊല്ലിയപ്പോൾ എന്റെ സ്വർണമൊന്നും തിരിച്ചു തന്നിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചതുമില്ല. ഹാഷിമിനേക്കാൾ വലുതായിരുന്നില്ല എനിക്ക് സ്വർണം.
5: ഉമ്മ ഉപ്പയോട് പറയുമായിരുന്നു, നമ്മുടേതല്ലാത്തതൊന്നും നമുക്ക് വേണ്ട, അതിന്റെ ഉടമസ്ഥയ്ക്ക് തിരിച്ചു കൊടുത്തേക്കെന്ന്. കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ സാധിച്ചില്ല. ഒരാക്സിഡന്റിൽ പെട്ട് ഉമ്മ അങ്ങ് പോയി. ഇവിടെ വന്നപ്പോ ഞാൻ അന്വേഷിച്ച് നടന്നയാൾ സാഹിറാന്റിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സ്വർണം എടുത്തോണ്ട് വരാൻ വീട്ടിൽ പോയതായിരുന്നു.
6: എന്റെ മോളെ, നിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ.
1: സോറി മോളെ, ഞാനും എന്തൊക്കെയോ വിചാരിച്ചു.
5: സാരമില്ല ആന്റിമാരെ, എനിക്ക് എന്റെ ഉമ്മയുടെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞല്ലോ, അതുമതി. സാഹിറാന്റി, ഞാൻ

0: ആന്റി ഉമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ.
1: എന്റെ പൊന്നു മോളെ, എനിക്ക് ഇനി മരിച്ചാലും വേണ്ടില്ല.
0: ഉമ്മ,
2: മോളെ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ സഹറ വേണ്ടത്?
1: ഇത് സന്തോഷ കണ്ണീരാ പാർവതി.
0: ഉമ്മ ഇനി എന്ന് സന്തോഷായിട്ടിരിക്കണേ. എന്നാ ഞാൻ പൊക്കോട്ടെ. ആന്റിമാരെ ടാറ്റാ.
3: പോയിട്ട് വരാമെന്ന് പറ മോളെ.
0: ഓക്കേ, പോയിട്ട് വരാം.
4: കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ഹരിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ചിത്രം തീവണ്ടി. ഈ ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, ഈണം പകർന്നത് കൈലാസ് മേനോൻ.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് അഭയ് ജോധ്പൂർക്കറും മെറിൻ ഗ്രിഗോറിയും പാടിയത്. ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ.

0: ആകാശവാണി ഇപ്പോൾ വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ശ്രീഭദ്ര.
1: എവിടെയാണ് നാട്?
2: തിരുവനന്തപുരം തന്നെ, പട്ടിയൂർക്കാവ്.
1: തൊട്ടടുത്ത് തന്നെയാണ്?
2: ആ തൊട്ടടുത്ത് തന്നെ.
1: ഓടി വരാനുള്ള ദൂരേ ഉള്ളൂ?
2: ആ
1: ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ.
2: ആ വരാറുണ്ട്.
1: എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു വൈബ്?
2: ഇവിടെ അടിപൊളിയാണ്. എന്ത് സിറ്റുവേഷനിലും വന്നിരിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ്.
1: ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയും ചെയ്യാം.
2: അതെ,
1: വട്ടാണിയെ വട്ടാണിയെ നാട്ടുകാർ പറയുകയും ചെയ്യും.
2: അതല്ലേ,
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയത്തി.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
2: അച്ഛൻ വീട്ടിൽ തന്നെയാണ്, അമ്മ ഫാർമസിസ്റ്റ് ആണ്, അമ്മൂമ്മ ഡാൻസ് ടീച്ചർ, അനിയത്തി 9 പഠിക്കണം.
1: വീട്ടിലാണ് ഏറ്റവും കുസൃതി? അച്ഛനാണോ, അമ്മയാണോ, ഞാനാണോ, അനിയത്തിയാണോ?
2: അനിയത്തിയായി.
1: നമ്മൾ ഭയങ്കര പക്വതയാണോ?
2: പിന്നെ
1: ഉപദേശിക്കും. അനിയത്തിയെ?
2: ആ പിന്നെ കുറെ ഉപദേശിക്കും.
1: അനിയത്തി ഉപദേശിക്കും? അതോ
2: ഞാൻ അനിയത്തിയെ ഉപദേശിക്കും.
1: ഞാൻ നല്ല കുട്ടിയാണോ?
2: ഏറെക്കുറെ നല്ല കുട്ടിയാണ്, എന്നാലും കുറച്ച് ബാഡൊക്കെ ഉണ്ട്.
1: ഇതൊക്കെ വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മള് കുട്ടികൾ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടോ അല്ലേ?
2: അതെ.
1: എന്ത് ചെയ്യുന്നു നമ്മള്?
2: ഞാൻ ഇനി +2.
1: ആ പഠനം ഒക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോഴത്തേക്ക് എന്താവണമെന്ന ആഗ്രഹം?
2: ആഗ്രഹം എനിക്ക് IAS ആണ്. അത് അഥവാ പറ്റിയില്ലെങ്കിൽ BSc നഴ്സിംഗ് ട്രൈ ചെയ്യണം.
1: പറ്റും, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നുണ്ടോ?
2: ആ തുടങ്ങുന്നുണ്ട്.
1: കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും?
2: പറ്റും.
1: ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാറ്?
2: ഇപ്പൊ മെയിനായിട്ട് ഒന്ന് റീൽ എടുക്കും, ഫോട്ടോസ്, പിന്നെ ഫ്രണ്ട്സുമായിട്ട് വരും, അങ്ങനെയൊക്കെ തന്നെ.
1: ഡാൻസ് കളിക്കോ?
2: ഓ കളിക്കും.
1: പഠിച്ചിട്ടുണ്ടോ?
2: പഠിച്ചിട്ടുണ്ട്. അമ്മയും അമ്മൂമ്മയും ടീച്ചേഴ്സാണ്.
1: ഇപ്പൊ ഡാൻസ് കുടുംബമാണോ?
2: ഇറക്കാറ്.
1: ഇപ്പൊ പുറത്തൊക്കെ പോയി ഡാൻസ് ചെയ്യും? ഉത്സവത്തിന് അതുപോലെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ട്.
2: അമ്പലങ്ങളിൽ സ്കൂളിലൊക്കെ കളിക്കും.
1: ആ നല്ല കുട്ടി. അപ്പൊ പാട്ടുകളോടൊക്കെ എങ്ങനെ ഇഷ്ടം?
2: പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഡാൻസ് കളിക്കുമ്പോ പിന്നെ പാട്ട് ഇഷ്ടപ്പെടില്ലേ? ഇല്ലയോ?
2: പിന്നല്ലേ,
1: എന്തൊരു ചോദ്യമാണോ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
2: അമ്പലപ്പുഴ കണ്ണനോട്.
1: എന്തുകൊണ്ട് ആ പാട്ടിനോട് ഇഷ്ടം തോന്നിയ?
2: ഇങ്ങനെ ഓൾഡ് മെലഡി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയായി. എന്താ പേര്?
1: ആര്യായം.
0: എന്ത് ചെയ്യുന്നു ആര്യ?
1: ഞാനിപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചോണ്ടിരിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞു ജർമ്മനിയിൽ പോകാൻ വേണ്ടി.
0: എല്ലാവരും ജർമ്മനിയിലോട്ടാണ്
1: ഇപ്പോ പൊതുവെ എല്ലാവരും ജർമ്മൻ ചൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ അവൈലബിലിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്.
0: അവസാനം ജർമ്മൻകാർ ചോദിക്കും, ഇത് കേരളമാണോ അതോ ജർമ്മനിയാണോ?
1: അങ്ങനെ അറിയത്തില്ല, പെട്ടെന്നൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് പാസ്സായാൽ മാറ്റി പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ
0: അതൊക്കെ പാസ്സാവുന്നേ,
1: പാസ്സാവണം.
0: പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പഠിക്കണേ അല്ലേ?
1: അതെ.
0: പറ്റൂല, നമ്മളെ തപ്പിക്കാൻ പറ്റൂല. ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടില് അച്ഛനും അമ്മയും അനിയനും.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അച്ഛൻ മസ്കറ്റിലാണ്, അമ്മ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ ഇപ്പൊ 10th കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണിലുള്ളൂ.
0: ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരാളോട് ഒരു ജർമ്മൻ വാക്ക് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി നോക്കി, ആരെയും കണ്ടില്ല. അതാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് നോക്കി, ആരെയും കണ്ടില്ല. എങ്ങനെയുണ്ട്?
1: അത് പറഞ്ഞ ഡയലോഗ് എന്നല്ലേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത്.
0: അപ്പം എനിക്ക് ജർമ്മൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞു പറഞ്ഞത്.
1: അതെ അതെ, അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് അല്ലല്ലോ, പഠിച്ചാൽ മാത്രം അറിയുന്ന ലാംഗ്വേജ് അല്ല. ഇംഗ്ലീഷ് പോലെ ഇങ്ങനെ തട്ടിക്കൂട്ടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ ചൊല്ലിട്ടു. എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഡാൻസിങ്.
0: ഡാൻസ് ചെയ്യും?
1: ആ, ഡാൻസറാണ്.
0: പഠിച്ചിട്ടുണ്ട്?
1: ആ, പഠിച്ചിട്ടുണ്ട്. 3 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്.
0: അമ്പടവയ്യ, എന്ത് ഡാൻസാ?
1: എല്ലാം കളിക്കും, ഭരതനാട്യം, കുച്ചിപ്പൊടി, മോഹിനിയാട്ടം, അങ്ങനെ കളിക്കും, സിനിമാറ്റിക്കും കളിക്കും.
0: അപ്പൊ അത്യാവശ്യം പഠിപ്പിക്കാറൊക്കെ?
1: പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ അല്ല, കൊച്ചിയിലാണ്. അപ്പൊ ഓൺലൈൻ ആയിട്ട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്.
0: അമ്പട വീണ്ടും പഠിക്കും. അപ്പൊ ജർമ്മൻ പഠിക്കുന്നതിന് മുമ്പ് എന്താ പഠിച്ചിരുന്നത്?
1: പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി.
0: ഓക്കെ. എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാനേറെ ഇഷ്ടം?
1: പാട്ട്, മലയാളം പാട്ട് തന്നെയാണ് ഇഷ്ടം.
0: എന്നിട്ടാണ് നമ്മൾ ചോദിച്ചപ്പോ തമിഴേ വരുന്നുള്ളൂ.
1: തമിഴ് പെട്ടെന്ന് നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ തമിഴ് വീഡിയോസിലാണ് റീൽസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ആ പാട്ടുകള് ഓർമ്മ വരുന്നോളൂ. അങ്ങനെ
0: കൊച്ചിയിലുള്ള ആള് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ പരിചയം?
1: ഇത് കൂട്ടുകാരല്ലേ, ഇതെന്റെ മാമിയുടെ മക്കളാണ് രണ്ടുപേരും.
0: അത് ശരി, കുടുംബത്തോടെ പോകുന്നതാണ്.
1: വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ വീട്ടിലുണ്ട്, അപ്പൊ അങ്ങനെ ഒത്തു വന്നതാണ്.
0: കൊച്ചിയില് അവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണാനുള്ളത്?
1: കൊച്ചിയില് കുറെ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അങ്ങനെ കുറെ സ്ഥലങ്ങളുണ്ട്.

0: ഇപ്പൊ പാട്ടുകൾ കേൾക്കുന്ന ആളാന്ന് പറഞ്ഞു, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: സ്ത്രീരാഗമോ.
0: പാടുന്ന ആളാണോ?
1: ചെറുതായിട്ട്
0: നമുക്കൊന്ന് പാടി വെച്ചാലോ?
1: വേണ്ട വേണ്ട, പാട്ട് വേണ്ട, പാടാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ല. ഡാൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തേനെ, പാട്ടായതുകൊണ്ട് കോൺഫിഡൻസ് ഇല്ല.
0: അങ്ങനെ ഒന്നും പറഞ്ഞൂടാ.
1: അയ്യോ, സത്യമായിട്ടും കോൺഫിഡൻസ് ഇല്ല.
0: എന്നാ നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ?
1: ഡാൻസ് കളിക്കാം,
0: റെഡി ആക്കൂടാ.
1: അതുകൊണ്ട് കളിക്കാന്ന് പറഞ്ഞേ.
0: റെഡി ആയിക്കേ.
1: പാട്ട് വേണ്ട.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് മരിയ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബിഎസ് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു.
0: എവിടെ നാട്?
1: എന്റെ നാട് തൃശ്ശൂര്.
0: ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: അപ്പനമ്മ ചേട്ടൻ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അപ്പനും അമ്മയും ചേട്ടനും അബ്രോഡ് സെറ്റിൽഡ് ആണ്.
0: നമ്മളും അബ്രോഡ് പോകാനാണോ ആഗ്രഹിക്കുന്നത്?
1: അതെ, ഞാൻ നാട്ടിലെ നഴ്സിംഗ് എടുത്ത് അബ്രോഡ് പോകാൻ തന്നെയാ ട്രൈ ചെയ്യുന്നത്.
0: ഇവിടുത്തെ ജോലി നമുക്ക് വേണ്ട.
1: അല്ല, എനിക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് എടുക്കണം, പഠിക്കണം.
0: ഓ ഓക്കെ, നല്ല ചിന്ത.
1: താങ്ക് യു.
0: പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തി.
1: അതെ അതെ, ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ?
1: ആ, ഇവിടെ എന്റെ ആന്റിയുടെ വീടുണ്ട്, പക്ഷെ ഇത് ജസ്റ്റ് ഫോർ വിസിറ്റ്.
0: എങ്ങനെയുണ്ട് തൃശ്ശൂരും ഇവിടെയും തമ്മിലുള്ള ഒരു മാറ്റം?
1: ഇവിടെ ഞാനിപ്പോ വൺ ഡേ ആയിട്ടുള്ളൂ എത്തിയിട്ട്. മാറ്റം പറഞ്ഞ ഫുഡ് കൾച്ചർ എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം, പക്ഷെ കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ തൃശ്ശൂർ കമ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ. ഫോർ മൈ ഒപ്പീനിയൻ എനിക്ക് കുറച്ചുകൂടി ഇന്റീരിയർ അങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തു.
0: ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ?
1: എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം പുട്ടാണ്.
0: പുട്ടും പയറും പപ്പടവും?
1: ആ, പുട്ടും ചായയും.
0: പുട്ടും ചായയും, നല്ല കോമ്പിനേഷൻ.
1: താങ്ക് യു.
0: പാചകം ചെയ്യോ?
1: അത്യാവശ്യം ചെയ്യും. ചിക്കൻ കറിയാണ് ഏറ്റവും നന്നായി ഉണ്ടാക്കാം.
0: നമ്മൾ ഉണ്ടാക്കാമല്ലോ,
1: അങ്ങനെയും പറയാം.
0: എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത് വീട്ടുകാരൊക്കെ അയ്യമാ കൊള്ളാം പറഞ്ഞതാ?
1: ആ, ചിക്കൻ കറി തന്നെയാ.
0: ചിക്കനും അതിന്റെ കോമ്പിനേഷൻ എന്താ?
1: ഞങ്ങള് ചോറും ചിക്കനും ആണ് കഴിക്കാം, പുട്ടും ചിക്കനും കഴിക്കും.
0: എന്തായാലും പുട്ട് വിട്ടൊരു കളിയില്ല.
1: ഇല്ല ഇല്ല, പുട്ട് വിട്ട് കളിയില്ല. അങ്ങനെയും വിളിക്കാറുണ്ട് എന്നെ.
0: എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: പാട്ട് കേൾക്കാൻ ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടം, ഡാൻസ് ചെയ്യാൻ ഇഷ്ടം, ഇതൊക്കെ തന്നെ ഹോബീസ്.
0: അപ്പൊ നമുക്കൊരു പാട്ടുകാരി കുട്ടിയെ കിട്ടി, ഒരു പാട്ട് പാടാവോ?
1: മനസ്സിൻ മടിയിലെ മാൻ തളിരിൽ

0: നന്നായിട്ട് പാടി. നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കൈയടിയുണ്ട്.
1: താങ്ക് യു.
0: എത്ര ദിവസം
1: ഇന്നലെ വന്നു, ഇന്ന് ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകും.
0: അതെന്നെ പോക്കാട്, വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ വേണ്ട പോവാൻ.
1: ഇതൊരു സ്മോൾ ട്രിപ്പ്, സഡൻലി പ്ലാൻ ചെയ്തൊരു സ്മോൾ ട്രിപ്പ്. അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നു, ബാക്ക് ടു ഹോം.
0: അപ്പൊ ഒരു വരവൂടെ വരേണ്ടി വരും,
1: നോക്കാം.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഇതിപ്പോ എന്റെ അപ്പന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലസ് ഒരു ട്രിപ്പാണ്. അതിൽ ഞാനൊരു മെമ്പറായി ജസ്റ്റ്. എനിക്കെന്തോ ക്ലാസ്മേറ്റ്സിന്മേലെ കാറ്റാടിത്തണലും ആ പാട്ടാണ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തത്.
0: എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അച്ഛന്റെ കൂട്ടുകാരും ഒത്ത് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്തൊരു ട്രിപ്പ് വരാൻ പറ്റുക എന്ന് പറയുന്നത്.
1: യെസ് യെസ്, ഡെഫിനറ്റ്ലി. എന്തോ അവരായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു, മെമ്മറീസ് കളക്ട് ചെയ്തു, അപ്പന് അവരായിട്ടുള്ള മെമ്മറീസ് പറഞ്ഞു. എന്തോ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ കൂടെ പോണേലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എനർജിയും ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെമ്മറീസും സ്റ്റോറീസും അവരുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഓ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ നമുക്കും ഒരു ത്രില്ലിങ്ങും എക്സൈറ്റ്മെന്റും.
0: എന്തായാലും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ യാത്ര തുടരാം, പാട്ടും കേൾക്കാം. നന്ദി.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

0: നമ്മോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: അശ്വതി.
0: എന്താ പേര്?
1: രശ്മി.
0: എന്ത് ചെയ്യുന്നു രണ്ടാളും?
1: ഞാൻ പഠിക്കുക. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്.
0: എന്താ പഠിക്കുന്നത്?
1: ഞാൻ പി എസ് സിയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്.
0: എങ്ങനെയുണ്ട് പി എസ് സി കോച്ചിങ് ഒക്കെ?
1: കുഴപ്പമില്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട്.
0: എങ്ങനെയാ പഠന ചിട്ടകളൊക്കെ?
1: പഠന ചിട്ട വലുതായിട്ട് നോക്കാറില്ല, കിട്ടുന്ന ടൈമിലൊക്കെ മാക്സിമം പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈമൊക്കെ. അല്ലാതെ പഠിത്തം ഫുൾ ടൈം ഒന്നും ഇരിക്കാറില്ല.
0: പി എസ് സി ബി എസ് സി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ജയിപ്പിച്ച് ജോലി തന്നോളണം.
1: അങ്ങനെയൊന്നുമില്ല, എന്നാലും നോക്കുന്നുണ്ട്, ജോലി വേണം എന്നുള്ള വിധത്തിൽ ഞാൻ നോക്കുന്നുണ്ട്.
0: എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: രശ്മി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ്?
2: സലൂണിൽ വർക്ക് ചെയ്യുകയാണ്.
0: തിരുവനന്തപുരത്ത് തന്നെയാണ്?
2: അല്ല, ഞാൻ കൊല്ലം.
0: കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് വന്നതാണോ?
2: അതെ അതെ.
0: എന്താവശ്യമായിട്ട് വന്നതാ?
2: ഞങ്ങൾ സൂര്യക്ക് ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവാനായിട്ട് വന്നതാ.
0: എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ടോ?
2: ഇല്ല, ആരെയും കണ്ടില്ല.
0: അപ്പൊ സൂവിനകത്ത് കയറിയില്ല?
2: ഇല്ല, കേറില്ല. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക.
0: ഇടയ്ക്കൊക്കെ വരാറുണ്ടോ ഇവിടെ?
2: ആ, സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം അശ്വതി?
1: ഞാൻ ഇവിടെ മുമ്പ് തിരുമ്പോ വന്നിട്ടുണ്ട്, റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്, അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചാളുണ്ട്, സമയം കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വരാറില്ല. അതല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല പ്ലേസാ, അത്യാവശ്യം കാണാനൊക്കെ നല്ല വ്യൂ ഉള്ള പ്ലേസ് തന്നെയാണ് തിരുവനന്തപുരം.
0: കൊല്ലത്ത് നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലമല്ലേ?
1: ആ അതെ, നല്ല മീൻ കിട്ടുന്ന സ്ഥലം.
0: എന്നിട്ടാണ് കൈ മീച്ച് വന്ന് വന്ന് പറഞ്ഞ മീനൊക്കെ കൊണ്ടുവരാണ്ട്?
1: കൊല്ലം പറഞ്ഞാൽ അങ്ങ് കറക്റ്റ് അങ്ങ് പോകുന്നില്ല. അഞ്ച് ഇവിടെ കൊല്ലാ വീട്.
2: എന്റെ പ്രോപ്പർ കൊല്ലം. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കായലു മീനും കടൽമീനും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെ വന്നിട്ട് ഞാൻ മീൻ കഴിക്കാറുമില്ല.
0: അങ്ങ് പറഞ്ഞ് കൊതിപ്പിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ വിചാരിക്കണം അങ്ങോട്ട് പോവാണ് രണ്ട് മീനും കൂടെ കൊണ്ടുപോവാ. അതില്ല,
2: അതെടുത്ത് അതിനെക്കാട്ടി നല്ല മീൻ കിട്ടുമല്ലോ.
0: ഇവിടെ വെച്ച് ചാളയും നെത്തോലിയും മങ്കടയും കിട്ടും.
2: അവിടെയും കിട്ടുന്ന
0: ഇവിടെ നല്ല കായലും മീനും ഒക്കെ ആയിട്ട് കുറെ മീൻ കിട്ടും.
2: അത് ശരിയാണ്.
0: നമ്മൾ പറ്റിക്കാരൻ നോക്കണ്ട, നമുക്കറിയാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് ഇഷ്ടം.
0: പാടോ?
1: പാടാനും വലുതായിട്ട് അറിയത്തില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് മൂടും അത്രേ ഉള്ളൂ.
0: പാടി നോക്കണോ?
1: വേണ്ട.
0: അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: എനിക്ക് ജൂൺ ഇല്ല ആദ്യം തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള ഏറെ മിക്ക പാട്ടുകളും പഴയ പാട്ടുകളും ഇഷ്ടമാണ്, പുതിയ പാട്ടുകളും ഇഷ്ടം. ഞാൻ ഒരുപാട് പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രീ ടൈമിലെല്ലാം ഹെഡ്സെറ്റ് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു ഇഷ്ടഗാനം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല അല്ലെ?
2: ആ അതെ അതെ, എല്ലാം ഇഷ്ടഗാനങ്ങൾ തന്നെയാണ്. ഒരെണ്ണം എടുത്തു പറയണോന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്, ഏത് പറയണോ ഏത് പറയണോ.
0: നമുക്ക് ഈ പാട്ട് കേൾക്കാൻ തോന്നി.
2: ആ
0: എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന ഹരിനാരായണൻ, ഈണം നൽകിയത് രതീഷ് വേഗ. ചിത്രം തൃശൂർ പൂരം, പാടിയത് ഹരിചരൺ.

വിജയ് സൂപ്പറും പൌർണമിയും എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ഗാനരചന ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു ഗാനം കൂടി. അരവിന്ദന്റെ അതിഥികൾ എന്ന ചിത്രത്തിനു വേണ്ടി മേഘ ജോസ് കുട്ടി പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ബി ബി സമിയ, സലാഹിയ മൻസിൽ.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം പവിഴമണ്ണിലെ സാഹിത്യം, മഹൽ ഗാനങ്ങൾ, 5:30 ഫെൺഫോരിഷ, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുവിട്ടിയും ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി ഇപ്പോൾ പവിഴമണ്ണിലെ സാഹിത്യം എന്ന പരിപാടി കേൾക്കാം.
1: ആകാശവാണി കവരത്തി പവിഴമണ്ണിലെ സാഹിത്യം. ഇന്ന് പവിഴമണ്ണിലെ സാഹിത്യം പരിചയപ്പെടുത്തുന്നത് സിറാജ് കോയ എഴുതിയ കഥ സൂഫി. വായന നിർവഹിക്കുന്നത് സബീന ബി കീളാസുറാമ്പി. ജീവിതം രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുന്നു. ആത്മീയതയുടെ ശാന്തമായ പാതയിലൂടെയും ലൗകികതയുടെ തിരക്കേറിയ വഴികളിലൂടെയും. ഒരു വശത്ത് മനസ്സിൽ സമാധാനം തേടുന്ന ആത്മാവ് മറുവശത്ത് സ്വപ്നങ്ങളും ബന്ധങ്ങളും ഉത്തരവാദിത്വങ്ങളും നിറഞ്ഞ് ഒരു ലോകം കാണുന്നു. ഈ രണ്ട് ജീവിതങ്ങളുടെയും സംഘർഷവും സമന്വയവും മനുഷ്യനെ പലപ്പോഴും ചിന്തകളുടെ വഴിത്തിരിവിലേക്കാണ് നയിക്കുന്നത്. ആത്മീയ മൂല്യങ്ങളും ലൗകിക ആഗ്രഹങ്ങളും തമ്മിൽ തുലനം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരാളുടെ ജീവിതയാത്രയാണ് ഈ കഥ. കഥ കേൾക്കാം. സൂഫി.
2: ഹിന്ദു സന്യാസിമാർ, മുസ്ലിം സൂഫിമാർ, മസ്താൻമാർ എന്നിവരോടൊപ്പം പതിറ്റാണ്ടുകൾ ഇന്ത്യയിലെ സകല പുണ്യസ്ഥലങ്ങളും ചുറ്റി സഞ്ചരിച്ചു. ഇദ്ദേഹം പോവാത്ത ക്ഷേത്രങ്ങളില്ല, സിയാറത്ത് ചെയ്യാത്ത മക്ബറകളുമില്ല. കൗമാരത്തിൽ തോന്നിയ കൗതുകം ഒരു നിത്യസഞ്ചാരിയാക്കി മാറ്റി. യുവത്വവും കടന്ന് മധ്യവയസ്സിലെത്തി നിൽക്കുകയാണിപ്പോൾ. ആ യാത്രയിൽ എപ്പോഴോ ഹിമാലയ സാനുക്കളിലെവിടെയോ വെച്ച് മഹാനായ ഗുരുവിനെ കണ്ടെത്തി. എല്ലാം മറന്ന് ദീർഘകാലം ഗുരുചരണങ്ങളിൽ സകലതും സമർപ്പിച്ച് സർവസംഗം പരിത്യാഗിയായി ജീവിച്ചു. വർഷങ്ങൾക്കു ശേഷം ഒരു നാൾ അയാൾ ഗുരുവിനോട് ചോദിച്ചു, എനിക്കൊരു ആഗ്രഹം, ഒന്ന് നാട്ടിൽ പോയി വന്നാലോ? ഗുരുവിന് പ്രിയ ശിഷ്യനെ പിരിയാൻ മനസ്സു വന്നില്ല. ഇനി അത് വേണോ? ഗുരു ചോദിച്ചു. അയാൾ ഒന്നും പറഞ്ഞില്ല. ദീർഘനേരത്തെ മൗനത്തിനു ശേഷം ഗുരുസന്നിധിയിൽ നിന്ന് മറുപടി വന്നു, ഒരു യാത്ര നിനക്ക് കൂടുതൽ ആനന്ദം നൽകുമെങ്കിൽ, കൂടുതൽ അറിവും നൽകുമെങ്കിൽ ആവാം. പക്ഷേ താമസിയാതെ തിരികെ എത്താൻ നോക്കണം. കാരണം നിത്യ

പ്രപഞ്ചത്തിൽ ശാശ്വതമായി വലയം ചെയ്യുവാൻ എനിക്കിനി അധിക നാൾ വേണ്ട. എനിക്കുശേഷം ഈ പീഠത്തിലിരുന്ന് ശിഷ്യഗണങ്ങളെ പരമസത്യത്തിലേക്ക് നയിക്കുവാൻ നീ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അയാൾ സമ്മതമൂളി. മനസ്സില്ലാ മനസ്സോടെ വൃദ്ധനായ ഗുരുശിഷ്യനെ യാത്രയാക്കി. ഒട്ടിയ വാരിയെല്ലുകളും നീണ്ട താടിയും ജടപിടിച്ച മുടിയുമായി മലയിറങ്ങി വരുന്ന ആ മനുഷ്യന്റെ മുഖത്ത് അസാധാരണമായ ദിവ്യചൈതന്യം നിറഞ്ഞു നിന്നിരുന്നു. വഴികളിൽ സാധാരണക്കാർ മുതൽ ആത്മീയ അന്വേഷികൾ വരെ അയാളെ കാണുമ്പോൾ അറിയാതെ എഴുന്നേറ്റ് നിന്ന് ശിരസ് നമിച്ചു. കാൽനടയായും പലതരം വാഹനങ്ങളിലുമായി ദീർഘനാൾ സഞ്ചരിച്ച് അയാൾ നാട്ടിലെത്തി. മാതാപിതാക്കൾ എന്നോ മൺമറിഞ്ഞിരുന്നു. ഏറ്റവും ഇളയ സഹോദരൻ വൃദ്ധനായി വടിയും പിടിച്ചിരിക്കുന്നു. ആരുടെയും ഔദാര്യത്തിന് കാത്തുനിൽക്കാതെ തൊട്ടടുത്ത പള്ളിയിൽ താൽക്കാലിക അഭയം തേടി. ചിലർ ആളെ തിരിച്ചറിഞ്ഞു. നാട്ടിലെങ്ങും വാർത്ത തീപോലെ പടർന്നു. പള്ളി വരാന്തയിൽ ഒരു ദിവ്യപുരുഷൻ വന്നിരിക്കുന്നു. അനുഗ്രഹം ലഭിച്ചവരുടെ മാറാരോഗങ്ങൾ മാറുന്നു. നല്ല വധുവരന്മാരെ കിട്ടുന്നു. ജനം അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. ദിവ്യചേതൻ നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തെ ഒരു ചെറുപുഞ്ചിരി. അതുമതി എല്ലാം മംഗളമാവാൻ. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു. ഗുരുവിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായവർ. ചുരുങ്ങിയ നാളുകൾ മിതഭാഷയായ ആ ദിവ്യപുരുഷൻ നാട്ടുകാരുടെ അനിവാര്യതയായി. ഗുരു ആരെയും പിണക്കിയില്ല. എത്തിച്ചേരാൻ പറ്റാത്തിടത്ത് ഏതെങ്കിലുമൊരു ശിഷ്യനെ പറഞ്ഞേക്കും. നാട്ടിലെ പൊതുപ്രവർത്തകനും അറിയപ്പെടുന്ന പ്രമാണിയുമാണ് മൂസാഹാജി. ആത്മചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഗുരുവിൽ മൂസാഹാജിയും ആകൃഷ്ടനായി ഒരു നാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. അതൊരു കൊട്ടാരമായിരുന്നു. അകത്തുനിന്ന് ഹാർമോണിയത്തിന്റെ അകമ്പടിയോടെ ഒമർ ഖയ്യാമിന്റെ ഗസലിന്റെ ഈണങ്ങൾ ഒഴുകിയെത്തി. അവാജ്യവും മധുരവുമായ ഒരു പെൺശബ്ദം. സൂഫി വര്യൻ സംഗീതത്തിന്റെ ഉറവിടം തേടി ബംഗ്ലാവിനകത്തേക്ക് നടന്നു. അവിടെ അതിസുന്ദരിയായ ഒരു യുവതി നിലത്തുവിരിച്ച മനോഹരമായ പരവതാനിയിൽ ഹാർമോണിയത്തിൽ വിരലുകൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരികെ വരാന്തയിലെ ചാരുകസേരയിൽ വന്നിരിക്കുമ്പോൾ ഗുരു ചോദിച്ചു, മകളാണല്ലേ? അതെ, മൂസാഹാജി തലയാട്ടി. ഭാഗ്യവാൻ, ഗുരുമൊഴിഞ്ഞു. എന്റെ ഭാഗ്യവും നിർഭാഗ്യവും ഇവളാണ്. ദൈവം അവൾക്ക് എല്ലാം കൊടുത്തു, പക്ഷേ ചലനശേഷി മാത്രം ഭാഗികമായി തിരിച്ചെടുത്തു കളഞ്ഞു. 10-ാമത്തെ വയസ്സിൽ ഒരു പനി വന്നു. അന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നതാണ്. കാണിക്കാത്ത വൈദ്യന്മാരില്ല, ചെയ്യാത്ത ചികിത്സകളുമില്ല. പറഞ്ഞു തീരുന്നതിനു മുമ്പ് ഹാജിയുടെ കണ്ണുകൾ നനയാൻ തുടങ്ങി. ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞു. മകളുടെ വിവാഹവും മുടങ്ങി നിൽക്കുന്നു, ഹാജി പറഞ്ഞു നിർത്തി. ഗുരു കണ്ണുകളടച്ച് ഒരു നിമിഷം ഏകാഗ്രനായി. പിന്നെ മൊഴിഞ്ഞു, നമുക്കവളെ നടത്തിക്കാം. ഹാജിക്ക് സമാധാനമായി. അധികം താമസിയാതെ ഗുരുവിന്റെ താമസം ബംഗ്ലാവിലെ ഔട്ട് ഹൌസിലേക്ക് മാറ്റി. ശിഷ്യഗണങ്ങളും സന്ദർശകരും അങ്ങോട്ട് വരാൻ തുടങ്ങി. പ്രത്യേക ചികിത്സക്കൊടുവിൽ ഒരു നാൾ ഗുരു ആജ്ഞാപിച്ചു, എഴുന്നേറ്റ് നടക്കൂ. അത്ഭുതം, മുഞ്ചത്തിക്കുട്ടി എഴുന്നേറ്റ് നടക്കുന്നു. മൂസാഹാജി സന്തോഷം കൊണ്ട് മതിമറന്നു. പ്രത്യുപകാരമായി ഹാജി തന്റെ മകളെ ഗുരുവിന് തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ അയാൾക്ക് ജടപിടിച്ച മുടികളില്ല, ഒട്ടിയ വാരിയെല്ലുകളും. കാര്യങ്ങൾ മെല്ലെ മെല്ലെ മാറിമറിയാൻ തുടങ്ങി. 1.5 പതിറ്റാണ്ട് കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച സഞ്ചാര സ്വാതന്ത്ര്യം അവളെ പുതിയ പുതിയ മേച്ചൻപുറങ്ങളിലേക്ക് നയിച്ചു. അവൾ പാടാൻ മാത്രമല്ല, ആടാനും തുടങ്ങി. അയാൾ ശക്തമായി എതിർത്തു. ആരു കേൾക്കാൻ? കുടുംബകലഹം ആ വീട്ടിൽ പതിവായി. ശിഷ്യന്മാർ വരാതായി, ഭക്തരും. സൂഫിയുടെ ദിവ്യത്വം പഴയ പോലെ ഫലിക്കാതായി. ഒരു രാത്രി അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും ബംഗ്ലാവിന്റെ പടി കടന്നു വന്നു. അയാൾക്ക് ചോദിക്കാതിരിക്കാൻ പറ്റുമായിരുന്നില്ല. മറുപടിയായി അവൾ അയാളുടെ സാധന സാമഗ്രികൾ വലിച്ചു പുറത്തേക്കിട്ടു, അയാളെയും. ദീർഘനാൾ യാത്ര ചെയ്ത് വീണ്ടും അയാൾ മലയടിവാരത്തിലെത്തി. പക്ഷേ പണ്ടത്തെ പോലെ അനായാസേന മല കയറാൻ പറ്റുന്നില്ല. കൊടും തണുപ്പു സഹിക്കാനും. ഒരുവിധം ആ ഹിമശിഖരത്തിലെത്തി. അവിടെ പഴയ പോലെ ശിഷ്യഗണങ്ങൾക്കു നടുവിൽ
മന്ത്രോച്ചാരണങ്ങൾ

0: ളുമായി കരിമ്പടം പുതച്ച് ഗുരു ഇരിക്കുന്നു. അയാൾ വിളിച്ചു, "ഗുരു." ഗുരു തലയുയർത്തി നോക്കി ചോദിച്ചു, "ആരാ? മനസ്സിലായില്ല." അയാൾ സ്തബ്ധനായി. അയാൾക്ക് മനസ്സിലായില്ല പുതിയ ഗുരുവിന്. ഹിമസ്ഥാനുകളിലെ കൊടും തണുപ്പിൽ നിന്നും മരവിച്ച ശരീരവും മനസ്സുമായി അയാൾ വേഗം ഇറങ്ങി നടന്നു, തികച്ചും അലക്ഷ്യനായി. ശുഭം.
1: ഇനി കഥാകാരനെ കുറിച്ച്. സിറാജ് കോയ, അമീനി ദ്വീപിൽ ജനനം, അമീനിയിലും കവരത്തിയിലും കോഴിക്കോടുമായി വിദ്യാഭ്യാസം, ദി ലക്ഷദ്വീപ് ഡയറി സ്വതന്ത്ര മാസികയുടെ ചീഫ് എഡിറ്ററായിരുന്നു. ഡയറക്ടർ ഓൾ ഇന്ത്യ കോക്കനട്ട് ഗ്രാവേഴ്സ് ഫെഡറേഷൻ, മലബാർ ദ്വീപ് വെൽഫെയർ സെന്ററിന്റെ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. മിമിക്രി ആർട്ടിസ്റ്റും നാടക കലാകാരൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഇദ്ദേഹം കവരത്തി, കോഴിക്കോട് തുടങ്ങിയ ആകാശവാണി നിലയങ്ങൾക്ക് വേണ്ടി പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട്. ആനുകാലികങ്ങളിൽ കഥകളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചു വരുന്നു. അടുത്ത ആഴ്ച മറ്റൊരു സൃഷ്ടിക്കായി കാത്തിരിക്കാം. കാതോർക്കാം.

ലക്ഷദ്വീപിലെ സാഹിത്യ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പവിഴമണ്ണിലെ സാഹിത്യം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:05 വൈകിട്ട് 5:05 കേൾക്കാം. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ഹലിമ ബീഗം, കടപ്രതേലം. വീണ്ടും കേട്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.

0: ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282333 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282333.
1: ഇനി മഹൽ ഗാനങ്ങൾ കേൾക്കാം.

0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ആകാശവാണി പ്രക്ഷേപണത്തിന്റെ വിജയകരമായ 9 ദശകങ്ങൾ പിന്നിടുന്ന വേളയിൽ ആകാശവാണി കവരത്തി നിലയം ഒരുക്കുന്ന പ്രക്ഷേപണ പരമ്പര
1: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:05 പുനഃപ്രക്ഷേപണം തിങ്കളാഴ്ച വൈകുന്നേരം 5:05. മറക്കാതെ കേൾക്കുക
0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി. ഓർക്കുക, ആകാശവാണി കവരത്തി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
1: വിവിധ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരായ വ്യക്തികൾ,
0: പ്രക്ഷേപണകലയെ നെഞ്ചിലേറ്റി ആകാശവാണിയിൽ സേവനമനുഷ്ഠിച്ചവർ,
1: ആകാശവാണിയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ,
0: ഇവരെല്ലാം തങ്ങളുടെ ആകാശവാണി റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നു.
1: ഒപ്പം ആകാശവാണിയിലൂടെ അവർ കേട്ട മധുരഗാനത്തെ ഓർത്തെടുക്കുന്നു പാട്ടോർമ്മയിലൂടെ.
0: തൊണ്ണൂറ് തികഞ്ഞ് ആകാശവാണി.

0: കണ്ണിന് കുളിർമയേകുന്ന വെള്ളമണലും നീലാകാശവും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കടലും, ഇതാണ് നമ്മുടെ ദ്വീപ്. മലിനീകരണത്തിൽ നിന്നും നമ്മുടെ പരിസ്ഥിതിയെ എപ്രകാരം സംരക്ഷിക്കണം കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഹരിത ചിന്തകൾ എന്ന പരിപാടിയിലൂടെ. ലക്ഷദ്വീപിലെ പരിസ്ഥിതി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന പരിപാടി ഹരിത ചിന്തകൾ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ 7:45 വൈകുന്നേരം 5:30 കേൾക്കാം ആകാശവാണി കവരത്തി നിലയത്തിൽ ഹരിത ചിന്തകൾ.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി മനസ്സു തുറക്കുന്നു. നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത്തിന്റെ ഹിന്ദി പ്രക്ഷേപണത്തെ തുടർന്ന് ഉടൻ തന്നെ മലയാള പരിഭാഷാ പ്രക്ഷേപണവും ഉണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം നാളെ രാത്രി 8 വീണ്ടും കേൾക്കാവുന്നതാണ്. നാളെ കേൾക്കാൻ മറക്കണ്ട മൻ കി ബാത്ത്.

0: ആകാശവാണി കവരത്തി. ഫെൻഫോരിഷ ആകാശവാണി കവരത്തി നിലയത്തിന്റെ ഫെൻഫോരിഷ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഓരോ സ്ത്രീകളിലും വ്യത്യസ്ത കഴിവുകളുണ്ട്. അവരുടെ അഭിരുചികളെ തിരിച്ചറിയാനായി ഒരുക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആത്മവിശ്വാസത്തോടെ അവളുടെ വ്യക്തിത്വത്തെ തുറന്നു കാട്ടാനുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം. അതിനായിട്ടുള്ള പ്രയത്നം വേണം. വീട്ടിൽ അടുക്കളയുടെ ചുമരുകളിൽ കഴിവുകൾ തളച്ചിടേണ്ടി വരുന്ന മിക്ക സ്ത്രീകളിലും പിന്നീട് നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഓർത്ത് വിലപിക്കുന്ന ഹൃദയങ്ങൾ കാണാം. 2017-18 ബെസ്റ്റ് ആശ അവാർഡ് ജേതാവും 2025 നിഫ സിൽവർ ജൂബിലി അവാർഡ് ജേതാവും ട്രോഫിയും വേൾഡ് ബുക്ക് ഓഫ് എക്സലൻസ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡ് ജേതാവുമായ ലക്ഷദ്വീപ് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ആശാ വർക്കറായി ജോലി ചെയ്തു വരുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ആബിദാബി ഇന്ന് ഫെൻഫോരിഷയിലൂടെ തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. ആബിദയുടെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം.
1: നമസ്കാരം. എന്റെ പേര് ആബിദാബി. എന്റെ വീട്ടുപേര് മട്ടാഞ്ചേരി. ഞാൻ കവരത്തി ദ്വീപ് സ്വദേശിനിയാണ്. എന്റേതൊരു കൂട്ടുകുടുംബമാണ്. എന്റെ ഉമ്മയും 5 അനിയത്തിമാരും 2 അനിയന്മാരും അടങ്ങിയതാണ് എന്റെ കുടുംബം. എന്റെ പാപ്പ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് 2 വർഷമായി. 5 അനിയത്തിമാരുടെയും വിവാഹം കഴിഞ്ഞു. അവർക്ക് മക്കളുമായി. ഇനി 2 അനിയന്മാരാണ് ബാക്കിയുള്ളത്. ഒരാൾ +2 മറ്റേയാൾ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇക്കണോമിക്കൽ എഞ്ചിനീയറിംഗിലും പഠിക്കുന്നു. ബാപ്പയുടെ മരണശേഷം
2: 2 അനിയന്മാരെയും നോക്കേണ്ട ഉത്തരവാദിത്തം മൂത്ത ആളെന്ന നിലയിൽ എനിക്കാണ്.
1: എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്തയാൾ +1 രണ്ടാമത്തെയാൾ 8 ക്ലാസ്സിലും. അക്കാഡമി അമീനി ദ്വീപിലാണ് ഇളയാൾ പഠിക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നു. എന്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഗവൺമെന്റ് ജോലിയില്ല. 2011 ഞാൻ ആശാ വർക്കറായി കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. 2019

സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഓരോ ആൾക്കാരെയും കാണാൻ പറ്റുക. ഞാൻ ആശാവർക്കറായി ജോലിക്ക് കയറിയപ്പോൾ എൻ്റെ മൂത്ത മോന് 2 വയസ്സ് കഴിഞ്ഞിരുന്നു. എൻ്റേത് ആദ്യത്തെ സിസേറിയനായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാ ഡെലിവറിയും അറ്റൻഡ് ചെയ്യുമായിരുന്നു. എൻ്റെ 2-ാമത്തെ മോൻ്റെ പ്രഗ്നൻസി സമയത്ത് ഞാൻ അറ്റൻഡ് ചെയ്ത എല്ലാ ഡെലിവറി പേഷ്യൻസും എനിക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്യുമായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണ് എൻ്റെ 2-ാമത്തേത് നോർമൽ ഡെലിവറി ആയത്. അൽഹംദുലില്ലാഹ്, റബ്ബിനെ ഞാൻ സ്തുതിക്കുന്നു. ഹോസ്പിറ്റലിൽ ഒരു ദിവസം തന്നെ 3-ഉം 4-ഉം ഡെലിവറി കേസ് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ പോവാൻ പറ്റാത്ത അവസ്ഥ വരെ വന്നിട്ടുണ്ട്. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഞാൻ ഒരുപാട് ഡെലിവറി കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഡോക്ടേഴ്സുമാരും നഴ്സുമാരും ANMs എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടും കൂടിയുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത് എൻ്റെ ഹസ്ബൻഡ് അൻവർ ഷാഫിയുടെ സപ്പോർട്ടാണ്. ഏത് പാതിരാത്രിയിലും ഡെലിവറി കേസ് വരുമ്പോൾ എന്നെ പോലെ ഉറക്കമൊഴിച്ച് എൻ്റെ കൂടെ നിന്നയാളാണ്. പാതിരാത്രി ഡെലിവറി കേസിനായി ലേബർ റൂമിൽ നിന്നും എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും ഉറക്കത്തിൽ നിന്നും വിളിച്ചു പറയും, ലേബർ റൂമിൽ നിന്ന് എനിക്ക് കോള് വന്നിട്ടുണ്ട്, പോവണമെന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ എന്നെ കൊണ്ടാക്കാനും തിരിച്ചെടുക്കാനും വരിക. അതിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ഈ അവസരത്തിൽ ഒരു

0: എന്നെ കൊണ്ടാക്കാനും തിരിച്ചെടുക്കാനും വരിക. അതിന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോട് ഈ അവസരത്തിൽ ഒരുപാടാനും സമൂഹം എന്നെ തിരിച്ചറിയാനും കാരണമായത്. ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ വന്നപ്പോഴാണ് എനിക്ക് ഒരുപാട് നല്ല നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഞാൻ പറയാം. ഞാൻ ആദ്യമായാണ് ചേത്രാത ദ്വീപിൽ പോയപ്പോൾ രാവിലെ നടക്കാനായി ഇറങ്ങിയപ്പോൾ വഴിയിൽ വെച്ചൊരു സ്ത്രീ എന്നെ പേര് വിളിച്ച് എൻ്റെ അടുത്ത് വന്നു. പക്ഷേ എനിക്ക് അവരെ അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, എന്നെ എങ്ങനെ അറിയാം? അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ ഡെലിവറി സമയത്തുള്ളയാളെ മറക്കാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചു. ഈ മുഖവും ഈ പേരും എൻ്റെ മരണം വരെ എന്നും ഉണ്ടാവുമെന്നാണ് എന്നോട് പറഞ്ഞത് അവർ. ഞാൻ കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, 2.5 വയസ്സ് കഴിഞ്ഞു. ഈ 2.5 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ പേരും എന്നെയും അവർ മറന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അന്ന് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി ഉച്ചഭക്ഷണം കഴിപ്പിച്ച് സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. അന്നേ ദിവസം തന്നെ വൈകിട്ട് നടക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഡെലിവറി അറ്റൻഡ് ചെയ്ത വേറൊരു പേഷ്യൻ്റെയും കണ്ടുമുട്ടി. ഇതേപോലെ തന്നെയാണ് അവരും എന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി രാത്രി ഭക്ഷണം കഴിപ്പിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. അവർ പറയുന്ന നല്ല നല്ല നിമിഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി. അതേപോലെ തന്നെ ആന്ധ്രദ്വീപിലൊരു ഞാൻ ഡെലിവറി അറ്റൻഡ് ചെയ്ത ഒരു പേഷ്യൻ്റ് എന്നെ ഫോണിൽ വിളിച്ച് എൻ്റെ മോന് 1 വയസ്സ് തികഞ്ഞു എന്നറിയിക്കാൻ വേണ്ടി വിളിച്ചതാണ്. പിറ്റേ വർഷം 2 വയസ്സ് തികഞ്ഞപ്പോഴും അവരെന്നെ വിളിച്ചറിയിച്ചു കുട്ടിക്ക് 2 വയസ്സ് തികഞ്ഞു എന്ന്. പിന്നൊരു പേഷ്യൻറ്റിനെ ഞാൻ അവരുടെ ആദ്യ ഡെലിവറിക്ക് ഉണ്ടായത് കൊണ്ട് 2-ാമത്തെ ഡെലിവറിക്കും ഞാൻ തന്നെ വേണമെന്ന് പറഞ്ഞ് ആന്ധ്രദ്വീപിൽ നിന്നും കവരത്തിയിലേക്ക് വന്നു. അവർ പറയുന്നത് എൻ്റെ ബിപിയുടെ ഗുളിക ആബിദ എന്നാണ്. വളരെയധികം സന്തോഷം തോന്നി. ഒരുപാട് പേര് എന്നെ തിരിച്ചറിയുന്നു എന്ന് അറിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷം തോന്നി. അൽഹംദുലില്ലാഹ്, അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ തീരില്ല അവരെക്കുറിച്ച്. ഈ ഫീൽഡിൽ വന്നതിന് ശേഷം എന്നാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം ഞാൻ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യാൻ റബ്ബിൻ്റെ തുണയും അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. ഞാൻ ദീപശ്രീയുടെ ഒരു അംഗം കൂടിയാണ്, നിഫ എന്ന സംഘടനയുടെയും ഒരു അംഗം കൂടിയാണ്. എല്ലാ ഫീൽഡ് വർക്കും എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു അൽഹംദുലില്ലാഹ്. 2025 നിഫ സിൽവർ ജൂബിലി അവാർഡിന് ഞാൻ അർഹയായി. ഈ അവാർഡിന് അർഹയായത് ഞാൻ സമൂഹത്തിൽ ചെയ്ത സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ്. ഹരിയാനയിലെ കർണാൽ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു അവാർഡ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് കവരത്തിയിൽ നിന്നും എനിക്കായിരുന്നു. ട്രോഫിയും വേൾഡ് ബുക്ക് ഓഫ് എക്സലൻ്റ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന അഭിമാനകരമായ കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡും എനിക്ക് ലഭിച്ചു. ഡൽഹി, ഹരിയാന എന്നീ സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ആദ്യമായിട്ടാണ് ഫാമിലി ഇല്ലാതെ ഇങ്ങനെയൊരു യാത്ര ചെയ്യുന്നത്. ഇതിനെല്ലാം ഞങ്ങളുടെ സാറിനോടും നിഫ ടീം അംഗങ്ങളോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു.
1: മുമ്പത്തെ സമൂഹത്തിലെ സ്ത്രീകളെക്കാളും ഇന്നത്തെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് എവിടെയും യാത്ര ചെയ്യാൻ പറ്റുമെന്ന കാര്യം ഈ ഡൽഹി യാത്രയിൽ നിന്നും ഞാൻ മനസ്സിലാക്കി.
0: തുച്ഛമായ വരുമാനത്തിന് വേണ്ടി ജോലി ചെയ്യണോ എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, സാമൂഹ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പൈസക്ക് മാത്രം വേണ്ടിയല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സും കൂടി വേണമെന്നും അതിലും നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ തന്നെയാണെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു.
2: ജീവിതത്തിൽ ഒന്നും അത്ര എളുപ്പമല്ല. വിജയങ്ങൾ മാത്രം ഉണ്ടാവുമെന്ന് കരുതി ഒരിക്കലും ഒരു മേഖലയിലേക്കും കാലെടുത്ത് വെക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് പരാജയങ്ങളും നേരിടേണ്ടി വരും. അത് ഒന്നിന്റെയും അവസാനമില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ എത്ര വിശ്വാസമുണ്ടെന്ന തോൽവിയുടെ നാളുകളിൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. നമ്മളെ കൂടുതൽ മനസ്സിലാക്കേണ്ടത് ചേർത്ത് പിടിക്കേണ്ടത് പരാജയത്തിന്റെ നാളുകളാണ്. ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും സ്വയം അങ്ങ് വിശ്വസിക്കുക, ചേർത്ത് പിടിക്കുക. അങ്ങനെയുള്ള ഒരാളെയും തോൽക്കുവാൻ ഈ ലോകം അനുവദിക്കില്ല.
0: എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളോടും എനിക്ക് പറയാനുള്ളത്, ഓരോ ജോലിക്കും അതിൻ്റേതായ മഹത്വമുണ്ട്. എനിക്ക് ഈ സാമൂഹ്യ പ്രവർത്തനമാണ് താല്പര്യം. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള മേഖലയിൽ തിരഞ്ഞെടുക്കുക, അതിനായി പ്രവർത്തിക്കുക. വിജയം നിങ്ങളെ തേടിയെത്തും ഇൻഷാല്ലാഹ്.
3: എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ആകാശവാണി കവരത്തി നിലയത്തോട് നന്ദി അറിയിക്കുന്നു. നമസ്കാരം.
4: നിങ്ങൾ ഇതുവരെ കേട്ടത് ഫേം ഫോറിഷ. ഇന്ന് ഫിൻഫോറിഷയിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന അതിഥി 2017-18 ബെസ്റ്റ് ആശ അവാർഡ് ജേതാവും 2025 നിഫ സിൽവർ ജൂബിലി അവാർഡ് ജേതാവും ട്രോഫിയും വേൾഡ് ബുക്ക് ഓഫ് എക്സലൻസ് സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി ചാമ്പ്യൻ അവാർഡ്.

നേതാവുമായ ലക്ഷദ്വീപ് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ആശാവർക്കറായി ജോലി ചെയ്തു വരുന്ന കവരത്തി ദ്വീപ് സ്വദേശിനി ശ്രീമതി ആബിദാബി. ഈ പരിപാടി ശ്രോതാക്കൾക്കായി തയ്യാറാക്കിയത് ബിബി സമിയ, സലാഹിയ മൻസിൽ. ഏവർക്കും നന്ദി, നമസ്കാരം.

0: ഫാട്ടുഫെട്ടി.
1: ഹലോ,
0: ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയാണ്. ആരാണ്?
1: ജലാലുദ്ദീൻ, കടമത്ത്.
0: കടമത്ത് ദ്വീപിൽ നിന്നും ജലാലുദ്ദീൻ ആണല്ലേ. എന്തൊക്കെയുണ്ട്? സുഖായിരിക്കുന്നോ?
1: ആ, സുഖമാണ്.
0: ജലാൽ ഇപ്പൊ എന്ത് ചെയ്യുവാണ്?
1: ഞാനിപ്പോ അൽസയിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടല്.
0: അൽസ എന്ന് പറഞ്ഞ ഹോട്ടലിൽ വർക്ക് ചെയ്യാണല്ലേ. ഓക്കേ, പിന്നെ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടിൽ പെങ്ങളുണ്ട്, പിന്നെ അവരുടെ മക്കള്.
0: പാട്ടൊക്കെ പാടുന്ന ആളാണോ?
1: അങ്ങനെയൊന്നുമില്ല.
0: എന്നാലും നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിയാലോ.
1: എനിക്ക് പാട്ടറിയില്ല.
0: പാട്ട്
1: കേൾക്കാൻ ഇഷ്ടം.
0: കേൾക്കാനാണ് ഇഷ്ടം അല്ലേ. ഓക്കേ, പിന്നെ മാരീഡ് ആണോ ജലാൽ?
1: ആ, മാരീഡ് ആണ്. രണ്ട് കുട്ടികളുണ്ട്.
0: രണ്ട് കുട്ടികളുണ്ട്. പേരെന്താ?
1: പെണ്ണിന്റെ പേര് ഐദ, പിന്നെ ആണിന്റെ പേര് സാദ് മിലാൻ.
0: ഓക്കേ, രണ്ടുപേരും വലുതാണോ ചെറുതാണോ?
1: ഒന്ന് മൂന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ്സിലേക്ക്, ഒന്ന് നേഴ്സറി.
0: നേഴ്സറിയിലാണല്ലേ. നമ്മുടെ പാട്ടുപെട്ടിയിലൂടെ ഏത് പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: എന്താലോ
0: ഏത് പാട്ടായാലും കുഴപ്പമില്ല അല്ലേ. ഓക്കേ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
1: ഡെഡിക്കേറ്റ് എന്റെ മോൾക്ക്, ഐദ, പിന്നെ ഫാമിലി, അങ്ങനെ അവർക്ക് എല്ലാവർക്കും വേണ്ടി.
0: ഓക്കേ, കുട്ടികൾക്കും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു പാട്ട് തന്നെ കേൾക്കാം. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം.
1: താങ്ക് യു.
0: ഓക്കേ.

0: ഫാട്ട് ഫെട്ടി.
1: ന്യൂസ് ഓൺ AIR ആപ്പ്. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.
2: ഇനിയൊരു ഗസൽ ഗാനം കേൾക്കാം.

ആകാശവാണി കവർത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ബി ബി സമിയ, സലാഹിയ മൻസൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി.

0: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
1: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 February 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 500,000 രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2,50,000 രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 800,000 രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. തുടർന്ന് ലക്ഷദ്വീപ് വൃത്താന്തം.
1: This is Akashvani. The news read by Valsa Williams. Union Minister for Agriculture and Farmers Welfare Shivraj Singh Chauhan today said

0: లక్షదీప్ వృత్తాంతం.
1: ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം ജൂൺ 5 അധ്യയന വർഷത്തിനായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന ജൂൺ 5 എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും ജൂൺ 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കായി ജൂൺ 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലക്ഷദ്വീപ് അണ്ടമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും സംയുക്തമായി ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ദേശീയ ട്രൈസബിലിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നത് വഴി ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആഗോള വിപണിയിൽ നേരിട്ട് ഇടപെടാനുള്ള അവസരമൊരുങ്ങുമെന്നും അവർ അറിയിച്ചു. ലക്ഷദ്വീപിലേക്ക് വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാനായി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രവേശന പെർമിറ്റുകൾ ലഭിക്കുന്നതിനായി വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ലെന്ന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പുതിയ ഉത്തരവ് പുറത്തുവന്നതോടെ 1999 മുതൽ നിലനിന്നിരുന്ന കർശന വ്യവസ്ഥകൾക്കാണ് അടിയന്തര പ്രാബല്യത്തോടെ മാറ്റം വന്നിരിക്കുന്നത്. ഇനി മുതൽ വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളുടെ NOC ഇല്ലാതെ തന്നെ ഓൺലൈൻ എൻട്രി പെർമിറ്റ് പോർട്ടൽ വഴി തൊഴിലാളികൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. നിലവിലുള്ള മറ്റ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. വ്യാജ ലേബർ പെർമിറ്റുകൾ നൽകുന്നത് തടയുന്നതിനായി ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം വ്യക്തമാക്കി. കേന്ദ്ര ഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ഭവനങ്ങളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. April 16 മുതൽ May 15 വരെ ആദ്യഘട്ടത്തിനുള്ള ഫീൽഡ് വർക്കുകൾ നടത്തുകയും ചെയ്തു. ലക്ഷദ്വീപിലെ മുഴുവൻ ഡാറ്റ ശേഖരണവും മൊബൈൽ അപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായി നടത്തുകയുമുണ്ടായി. ഗാർഹിക ആസ്തികളുടെയും ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള 33 പ്രധാന സൂചകങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February-March മാസങ്ങളിൽ നടത്തുമെന്നും ലക്ഷദ്വീപ് ജില്ലാ കലക്ടറേറ്റ് അറിയിച്ചു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഈ മാസം 28-29 തീയതികളിലായി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ദേശീയ സുരക്ഷയ്ക്കും ലോക സമാധാനത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. കവരത്തി മർക്കസ് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് റാഫി നൂറാണി നേതൃത്വം നൽകി. തുടർന്ന് പുരാതനമായ ഉജ്റാ പള്ളിയിൽ നടന്ന മുഹിദ്ദീൻ റിഫായി ദിക്ർ പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സമാനമായി മറ്റെല്ലാ ദ്വീപുകളിലും ഖാദിമാരുടെ നേതൃത്വത്തിൽ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു.
0: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
2: ആകാശവാണി, സമയം 6:15.
3: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1200

0: 90 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ഒരറിയിപ്പ്, പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

മറ്റൊരറിയിപ്പ്. യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

കോഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. കർണാടകെ കോൺഗ്രസ് ദളസ്യ നേതൃത്വേ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതേ. മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ലൈംഗ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രായൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന മഹാബോധിമന്ദിരസ്യ ദർശനം കൃതം. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതെ യത് ദക്ഷിണ പശ്ചിം പ്രാവിട് ആഗാമിഷു ചതുർപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അമേരിക്കായാഃ രക്ഷാമന്ത്രീ പീറ്റ് ഹെക്സേത് ഇത്യസൌ അവോചത് യത് യദി സന്ധേഃ പ്രയാസാഃ വിഫലാഃ ഭവിഷ്യന്തി ചേത് അമേരിക്കായാഃ സേനാ ഇറാനം വിരുദ്ധ്യ സൈന്യ കാര്യാചരണം വിധാതും പൂർണ്ണരൂപേണ സന്നദ്ധാ വർത്തതെ. അപി ച ബാഡ്മിന്റൺ ക്രീഡായാം സിംഗപ്പൂർ ഓപ്പൺ ടൂർണമെന്റ് ഇതി സ്പർധായാം ഭാരതസ്യ സാത്വിക് സൈരാജ് റങ്കിരെഡ്ഡി ചിരാഗ് സെട്ടി ഇത്യനയോഃ യുഗലം നിർണായക ചക്രേ പ്രവിഷ്ടം. അഥ വാർത്താഃ വിസ്തരേണ. കർണാടകെ കോൺഗ്രസ് ദളസ്യ നേതൃത്വേ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതെ. നിവർത്തമാന മുഖ്യമന്ത്രിണഃ സിദ്ധാരമയ്യവര്യസ്യ ത്യാഗപത്രം രാജ്യപാലേന ഥാവർചന്ദ് ഗെഹ്ലോത്തേന പൂർവമേവ സ്വീകൃതം. ഉപവേശനസ്യ അനന്തരം അഖിലഭാരതീയ കോൺഗ്രസ് കമ്മിറ്റി ഇത്യസ്യ സചിവഃ രണദീപ് സിംഗ് സുർജേവാല വാർത്താഹരാൻ സംബോധയിഷ്യതി. അസ്മാക്കം വാർത്താഹരേണ സൂചിതം യത് അസ്മിൻ ഉപവേശനെ ഡി കെ ശിവകുമാരഃ ഔപചാരികരൂപേണ വിധായകദളസ്യ നേതാ ചയനീതോ ഭവിഷ്യതി. ഇതഃ പൂർവം അപി ഡി കെ ശിവകുമാരഃ രാജ്യപാലം അമിലത്. ഉപവേശനസ്യ അനന്തരം പ്രശാസനസ്യ രചനായൈ അപി സഃ രാജ്യപാലായ പ്രതിവേദനം ദാസ്യതി. ഇലക്ട്രോണിക്സ് സൂചനാ പ്രൌദ്യോഗിക മന്ത്രീ അശ്വിനി വൈഷ്ണവ അദ്യ നോയിഡായാഃ സൂരജ്പുരസ്ഥിതസ്യ ലോഹും ഇതി സമവായസ്യ ഭ്രമണം അകരോത്. അയം സമവായഃ മഹത്വപൂർണ ഖനിനാം ഉന്നത സാമഗ്രീണാം ച ഉത്പാദനം വിദധാതി. അത്രാവസരെ ശ്രീ വൈഷ്ണവ അവോചത് യത് ലിഥിയം ബാറ്ററി സ്ഥായി ചുംബക് ഇത്യേതൌ ആധുനിക പ്രൌദ്യോഗിക്യാം മഹത്വപൂർണാം ഭൂമികാം നിഭാലയതഃ. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ പരികല്പനാ വർത്തതേ യത് ഏതേഷാം നിർമ്മാണം ഭാരതേ സ്യാത്. ഏതേഷാം പ്രൌദ്യോഗിക്യഃ വികാസഃ സ്വദേശസ്തരേ ഭവേത്. ശ്രീവൈഷ്ണവേന ഉക്തം യത് അസ്യാഃ പരികല്പനായാഃ അനുരൂപം ലോഹം നാമകേന സമവായേന സഫലതാപൂർവകം ജടില പ്രൌദ്യോഗികീ വികസിത.
2: एक यंग स्टार्टअप लोहम, इन्होंने कंप्लीट टेक्नोलॉजी को डेवलप किया है और टेक्नोलॉजी को डेवलप करने के बाद में वहां से प्रोडक्शन का लेवल लेके आए. आज उस प्लांट को देखने का मौका मिला. लिथियम कार्बोनेट बनाने की मशीन है जो कि आगे सीधा बैटरी बनाने में काम में आए, और परमानेंट मैग्नेट बनाने की मशीन है जो कि बहुत ही एक अच्छे बहुत ही कॉम्प्लेक्स टेक्नोलॉजी को अच्छे तरीके से डेवलप किया.
1: മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ലൈംഗ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രായൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന ബോധഗയാ സ്ഥിതസ്യ വിശ്വപ്രസിദ്ധസ്യ മഹാബോധിമന്ദിരസ്യ ദർശനം വിഹിതം. രാഷ്ട്രപതിനാ തത്ര ബോധിവൃക്ഷസ്യ അധഃ പ്രാർത്ഥനാ അപി കൃതാ. അത്രാവസരെ മ്യാമാരസ്യ രാഷ്ട്രപതിനാ ബക്രാവൂർ സ്ഥിതി ഐതിഹാസികെ സുജാതാ മന്ദിരെ ശിരം നത്വാ ബോധഗയാ സ്ഥിതസ്യ ബർമീ മഠസ്യ യാത്രാ കൃതാ. രാഷ്ട്രപതിനാ സഹ വരിഷ്ഠാധികാരിണഃ ബൗദ്ധ പ്രതിനിധയഃ ഉച്ചസ്തരീയ പ്രതിനിധിമണ്ഡലം അപി അവർത്തത. സംസ്കൃതവാർത്തായാഃ സംസ്കരണം ഇദം ഇദാനീം ആകാശവാണീതഃ പ്രസാര്യതേ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയ തന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതെ യത് ദക്ഷിണ പശ്ചിം പ്രാവിട് ആഗാമിഷു ചതുർപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അരബസാഗരെ ബംഗാളഖാത്യാം ലക്ഷദ്വീപെ കന്യാകുമാര്യാം ച പ്രാവിട് അഗ്രേ സമേധത്തെ. ഋതുവിജ്ഞാന വിഭാഗേന കേരളസ്യ അഷ്ടജനപദേഷു അദ്യ പ്രചണ്ഡവൃഷ്ടേഃ പൂർവാനുമാനം വിധായ പീതവർണ സഞ്ചേതന പ്രസാരിത. ऋतोः प्रतिकूलता कारणेन जून मासस्य तृतीय दिनं यावत् मत्स्यजीविनः केरल लक्षद्वीप तटयोः समुद्रे उद्यमं न कुर्वन्तु इति परामर्शः अपि प्रदत्तः। सेनाप्रमुखः जनरल उपेन्द्र द्विवेदी अवोचत् यत् भारतीय सशस्त्रबलानि उच्चस्तरीय सतर्कतायां विद्यन्ते। आवश्यकता विद्यते सति ऑपरेशन सिन्दूर 2.0 इति सिन्दूराभियानस्य द्वितीय चरणाय सन्नद्धानि सैन्यबलानि वर्तन्ते। पुणे नगरस्य खडकवास

0: അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140-ാം വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി മലപ്പുറം

0: മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാട് ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ 2 ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിലെത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5
0: 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ്

0: അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ് റീസൈക്കിൾ റീയൂസ്. അതായത്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ ഭരണകൂടം. പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി വിദ്യാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എ പോസിറ്റീവ് സാക്ഷ്യപത്രം നൽകും. ഇതിനായി വിദ്യാർത്ഥികൾ വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകും എന്നറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് എന്ന സാക്ഷ്യപത്രവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്ന സ്കൂൾ, അധ്യാപകർ, മികവാർന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ശുചിത്വ മിഷൻ കോഴിക്കോട് .in വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭമാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും ചേർന്ന് മറ്റൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവ് ദിവസങ്ങളിൽ 15 മുതൽ 20 വോളണ്ടിയർമാരെ വരെ ബീച്ചിൽ നിയോഗിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തും.

ബീച്ചിലെ എല്ലാ കടകൾക്കു മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുറപ്പാക്കും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും അവ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് യജ്ഞവും സംഘടിപ്പിക്കും. ജലം ഒരു അമൂല്യ ഊർജ സ്വത്താണെന്ന് പറയേണ്ടതില്ലോ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും പരമാവധി ജലം പാഴാക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന കാര്യം. അതായത് ജലം പരമാവധി പുനരുപയോഗം ചെയ്യുക. അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള കാങ്കരിയ കോച്ചിംഗ് ഡിപ്പോ. സമ്പൂർണ്ണ ജല നിഷ്പക്ഷത അഥവാ വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നാഴികക്കല്ലായ നേട്ടമാണ് ഈ ഡിപ്പോ കൈവരിച്ചിരിക്കുന്നത്. അതായത് കോച്ചുകൾ കഴുകുന്നതിലൂടെയും അറ്റകുറ്റപ്പണികളിലൂടെയും ഉണ്ടാകുന്ന മലിനജലം ഈ ഡിപ്പോ ഏതാണ്ട് പൂർണ്ണമായും സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നു. ഇതിലൂടെ ശുദ്ധജലത്തിനായി പുറത്തുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാവും. ഇന്ത്യയിലെ ചുരുക്കം ചില വ്യവസായശാലകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നേട്ടമാണ് ഈ കോച്ച് ഡിപ്പോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവച്ചിട്ടുള്ളത്. 2025 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് റെയിൽവേ ശൃംഖലയിലുടനീളം ഏകദേശം 909 മെഗാവാട്ട് സൌരോർജ്ജ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ്ജ നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി 2025 ദേശീയ ഊർജ്ജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ 3 വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കരസ്ഥമാക്കിയത്. ഈ അവാർഡുകൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ഇന്ത്യയിലെ ഊർജ്ജ കാര്യക്ഷമതാ മേഖലയിലെ മാതൃകാ സ്ഥാപനമായി റെയിൽവേയെ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം അഥവാ റീസൈക്കിൾ ചെയ്ത് ടീഷർട്ട് നിർമ്മിച്ച ഒരു കോളേജ് ക്യാമ്പസിന്റെ വാർത്തയാണ് ഇനി. മുംബൈയിലെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ടീഷർട്ടുകളാക്കി മാറ്റി. ഈ ടീഷർട്ടുകൾ മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഒരു NGOയുടെ സഹായത്തോടെ വിതരണം ചെയ്തു. 2024 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖ്വാബ് എന്ന സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതി CSR പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് സമാഹരണം ആരംഭിച്ചത്. ക്യാമ്പസിൽ പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളും ഹൌസ് കീപ്പിംഗ് ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചത്. ഇത് ഏകദേശം 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ക്രിയേറ്റീവ് ഏജൻസിക്ക് കൈമാറി. അവർ ഈ പ്ലാസ്റ്റിക് വൃത്തിയാക്കി ചെറുതായി മുറിച്ച് നൂൽ രൂപത്തിലാക്കി അതിൽ നിന്ന് ടീഷർട്ട് നിർമ്മിച്ചു. ഇതിലൂടെ മനോഹരമായ 50 ടീഷർട്ടുകളാണ് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ചേരി പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അത് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജീവകാരുണ്യത്തിന്റെ മറ്റൊരു നേട്ടവുമായി. ഗാസയിലെ പൊടിപടലങ്ങൾക്കിടയിൽ പിറന്ന പ്രതീക്ഷയുടെ ഒരു കഥയാണ് ഇനി. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം വീട് തകർന്നതോടെ ടെന്റിൽ കഴിയേണ്ടി വന്ന 2 സഹോദരിമാർ അവശിഷ്ടങ്ങൾക്കിടയിലെ ഒരു കണ്ടുപിടുത്തവുമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു. 17 ഉം 15 ഉം വയസ്സുള്ള സഹോദരിമാരായ തലക് മൂസയും ഫറാ മൂസയും. തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പലർക്കും നാശത്തിന്റെ അടയാളമായപ്പോൾ തലത്തിനും ഫറയ്ക്കും അത് പുനർനിർമ്മാണത്തിന്റെ അവസരമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ പൊടിച്ചും അരിച്ചും മണ്ണ്, ചാരം, ഗ്ലാസ് പൌഡർ എന്നിവ ചേർത്തും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചത്. ഈ നിർമ്മാണ ബ്ലോക്കുകൾ പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, പാർട്ടീഷനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. ഈ ആശയത്തിലൂടെ ഈ വർഷത്തെ എർത്ത് പ്രൈസ് എന്ന ആഗോള പരിസ്ഥിതി മത്സരത്തിൽ ഇവർ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിജയികളായി മാറി. ബോംബുകൾക്ക് ഈ പെൺകുട്ടികളുടെ വീട് എന്ന സുരക്ഷയെ കവർന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും സ്വപ്നങ്ങളെ കവരാനായിട്ടില്ല. ഗാസയുടെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയുന്നത് പുതിയ ആകാശമാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ അതിജീവനത്തിന്റെ ആകാശം. നല്ല വാർത്ത.

ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ. അവതരണം ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നത് കടലിൽ കല്ലെറിയും പോലെ എളുപ്പമാണ്. പക്ഷേ അതെത്ര ആഴത്തിൽ ചെന്നു എന്നളക്കുവാൻ സാധ്യമല്ല. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിനാണ്.
3: ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക, വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് 3-ാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിടുവീക്കത്തെ പ്രതിരോധിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പാൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ പാൽ കറന്നെടുക്കുക. അകിടിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കുക. നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പാൽ കറക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ കഴുകുക. പാൽ കറന്ന ശേഷം പോവിഡോൺ അയഡിൻ ലായനിയിൽ മുലക്കാമ്പുകൾ 20 സെക്കൻഡ് മുക്കിവയ്ക്കുക.
2: ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്. ചോദ്യമിതാണ്: തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഇതിന്റെ ശരിയുത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. രാസ കീടനാശിനി പ്രയോഗം പരിസ്ഥിതിക്കും സമൂഹത്തിനും എത്രമാത്രം ആഘാതം സൃഷ്ടിക്കുന്നു എന്നത് നാം തിരിച്ചറിയുക തന്നെ വേണം. ഇവിടെയാണ് ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യം ശ്രദ്ധേയമാകുന്നതും. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താത്ത ഇത്തരം കീടനിയന്ത്രണോപാധികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മിത്രാണുജീവികളാണ്. ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ OP റെജി റാണിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
4: മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
5: നമസ്കാരം.
4: ജൈവ ജീവാണു കീടനാശിനികളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇത് എന്തുവാണ്?
5: ജൈവ കീടനാശിനികൾ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവനുള്ള വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണത്തെയാണ് ജൈവ കീടനിയന്ത്രണം എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് മിത്ര ജീവികളാകാം, അല്ലെങ്കിൽ മിത്ര അണുക്കളാകാം, അതായത് മൈക്രോബിയൽസ്, അതുപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാകാം. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് സസ്യാധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണവും ആകാം.
4: അപ്പൊ ഇതിന്റെ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ്?
5: ഇപ്പോൾ കർഷകരെല്ലാം ഏറ്റവും എളുപ്പമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട്, അതായത് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന്റെ ലഭ്യത, ഏതൊരു രാസകീടനാശിനി വിൽക്കുന്ന കടയിൽ പോയാലും കർഷകന് എളുപ്പം കിട്ടുന്ന ഒരു സാധനമാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികൾ അത്രയും എളുപ്പത്തിൽ ലഭ്യമാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് രാസകീടനാശിനികൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തിക്തഫലങ്ങൾ എന്തൊക്കെയാണെന്നും പ്രകൃതിക്ക് ദോഷമാണെന്നും മനുഷ്യരിൽ അത് അവശിഷ്ട വിഷാംശം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെ വിവിധ ഇനം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജൈവ കീടനിയന്ത്രണത്തിന് പ്രാധാന്യം ഏറെയാണ്. പ്രകൃതിക്ക് ഏറ്റവും ഇണങ്ങിച്ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത ഒരു കീടനിയന്ത്രണ മാർഗമാണ് ജൈവ കീടനിയന്ത്രണ മാർഗം.
4: പക്ഷെ ഇതിന്റെ ഒരു പക്ഷം നോക്കുമ്പം, നമ്മൾ രാസകീടനാശിനികൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട്സ് എളുപ്പം കിട്ടും, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ചിലപ്പം കർഷകർ അതിനെ കണക്ക് കൂട്ടാറുണ്ട്.
5: തീർച്ചയായും, കാരണം ഒരു കർഷകൻ രാസകീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നു. കാരണം കീടങ്ങൾ ചത്ത് വീഴുന്നതായും ഒക്കെ കാണാൻ കഴിയും. പക്ഷെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഒരു ജീവാണുവിന് ഒരു കീടത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കി അതിനെ നാശം വരുത്താൻ കുറച്ചുകൂടി സമയം എടുക്കുകയും, നേരെ മറിച്ച് അത് കർഷകന് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കാതെയും പോകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് ശീലിച്ച് അത് ബോധ്യപ്പെട്ടവർക്കല്ലാതെ അതിനെക്കുറിച്ച് ഉള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാകാതെ പോകുന്നത്.
4: പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പ്രകൃതിയിൽ നമ്മൾ ഒരു കാര്യത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം ഒന്ന് മാനേജ് ചെയ്തു പോകണം.
5: അതെ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നിനെയും. അപ്പോൾ ജൈവിക കീടനിയന്ത്രണത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മുടെ ഒരു കീടനിയന്ത്രണ ഉപാധിയും ഉപയോഗിച്ച് ഒരു ജീവിയെയും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും ആ കീടത്തിനെ അപ്പാടെ തുടച്ച് മാറ്റാൻ കഴിയുന്ന, നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കെമിക്കൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ തന്നെ അതിനെ പ്രതിരോധ ശേഷി ആർജിക്കുകയും അത് ക്രമാതീതമായി പെറ്റുവരികയും ചെയ്യും. അതുകൊണ്ടാണ് കർഷകർക്ക് ഉപയോഗിച്ച കീടനാശിനികൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും അങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം കടന്നുകൂടുകയും ചെയ്യുന്നത്.
4: നമ്മൾ പറയാറുണ്ടല്ലോ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ.
5: അതായത് ഒരു വിളയിൽ എത്ര കീടങ്ങളെ കണ്ടാൽ നമ്മൾ കീടനാശിനി ഉപയോഗിക്കണം, ഇതൊന്നും ആരും ഇപ്പം നോക്കാറില്ല. എന്നാൽ പോലും അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ആ ഒരു ലെവല് വരെ ആ വിളയ്ക്ക് അതിനെ താങ്ങാൻ കഴിയും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ആ ഒരു പോപ്പുലേഷൻ താങ്ങാൻ കഴിയും. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കണം. കീടനാശിനി എന്ന് പറയുമ്പോൾ രാസകീടനാശിനി മാത്രമല്ല ജൈവ കീടനാശിനിയും ആകാം.
4: അപ്പൊ ഈ ജൈവ കീടനാശിനികള് ഇതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ്
5: ഇനങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ജീവനുള്ള പ്രാണികളാകാം, അതിനെ നമ്മൾ മിത്ര പ്രാണികൾ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ട്രൈക്കോ കാർഡുകൾ, അതൊരു മിത്ര പരാദത്തിന്റെ മുട്ടക്കാർഡാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. അത് നെൽകൃഷിയിലും ഏലം കുരുമുളക് അങ്ങനത്തെ കൃഷികളിലും ഇന്ന് വ്യാപകമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതൊരു ഇനം എന്ന് പറയുന്നത് മൈക്രോബിയൽസ്, അതായത് മിത്ര ജീവാണുക്കൾ, ബാക്ടീരിയകളാകാം, വൈറസ് അല്ലെങ്കിൽ ഫംഗസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണവും ജൈവ കീടനാശിനിയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ
4: ജൈവ കൃഷിയിലും
5: അനുവദനീയമായ ഒരു ഉപാധിയാണ് ഫെറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണം, അതായത് ഫെറമോൺ കെണികൾ ഉപയോഗിച്ചിട്ട് ഉള്ള കീടനിയന്ത്രണം. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടപ്പിലാക്കാം. ഇത് കൂടാതെ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികളുണ്ട്, മറ്റ് ഒരുപാട് സസ്യങ്ങളിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ സത്തുകൾ ഇന്ന് കീടനാശിനികളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്.
4: മേഡം, നമ്മുടെ കർഷകർ ഇന്ന് ഉപയോഗിച്ചു വരുന്ന ഏറ്റവും പോപ്പുലറായ, ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഈ ജൈവ നിയന്ത്രണ വിധികൾ ഏതൊക്കെയാണ്?
5: ഇന്ന് കർഷകർക്കെല്ലാം തന്നെ അറിയുന്ന ഒന്ന് രണ്ട് മിത്ര അണുക്കളാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ, ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിൾ. ഇത് രണ്ടും

0: സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് വിളകളിൽ ഉണ്ടാകുന്ന വിവിധ ഇനം കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മറ്റ് ഇനങ്ങളായ മെറ്റാറൈസിയം അനൈസോപ്ലിയെ, നമുക്ക് കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാനായിട്ട് വളക്കുഴിയിലും മറ്റും ഉപയോഗിക്കുന്ന മെറ്റാറൈസിയം ഇന്ന് ഏവർക്കും പരിചിതമാണ്. അതുപോലെ പച്ചക്കറിയിലും വാഴയിലും ഒക്കെ കാണുന്ന ഇലതീനി പുഴുക്കളും അവയെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ബിവേറിയ ബസിയാന, ഇതും ഇന്ന് കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മറ്റൊരിനമായ ലക്കാനിസീലിയം, ഇതുപയോഗിച്ച് നമുക്ക് വിളകളിലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെ മണ്ണിൽ കാണുന്ന നിമാവിരകൾക്കെതിരെ പെസിലോമൈസിസ് എന്ന് പറയുന്ന മിത്രകുമൾ ഉപയോഗിക്കാം. ഇങ്ങനെ വിവിധ ഇനം മിത്ര ജീവാണുക്കൾ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളാണ് ഇതൊക്കെ.
1: മാഡം, ആദ്യം നമ്മൾ ട്രൈക്കോഡെർമയെ പറ്റി സംസാരിച്ചാല് മാഡം സൂചിപ്പിച്ച മാതിരി ഇത് നമ്മുടെ ഒരു മിത്രക്കുമളാണല്ലോ, അപ്പൊ ഇതിന്റെ ഉപയോഗ രീതികൾ എങ്ങനെയാ, ഇത് എങ്ങനെയാ നമുക്ക് ലഭ്യമാവുന്നത്?
0: ട്രൈക്കോഡെർമ നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത് പൊടി രൂപത്തിലാണ്. അപ്പോ ഇത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതായത് ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡെർമ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക. അതായത് 9 ഭാഗം ചാണകം, 1 ഭാഗം വേപ്പിൻ പിണ്ണാക്ക്, അതിന്റെ കൂടെ 100 ഗ്രാം ട്രൈക്കോഡെർമയും കൂടി മിക്സ് ചെയ്ത് 2 ആഴ്ച വെച്ച് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ തളിച്ച് ഈർപ്പം കൊടുക്കുകയും ഇടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ട്രൈക്കോഡെർമ
1: ഇതിന്റെ അകത്ത്
0: മൾട്ടിപ്ലൈ.
1: അങ്ങനെ
0: വളർത്തിയെടുത്ത മിശ്രിതമാണ് നമ്മൾ ചെടികളുടെ ചുവട്ടില്
1: കൊടുക്കുന്നത്.
0: ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒരുവിധം നമ്മുടെ ചെടികളെ ബാധിക്കുന്ന രോഗാണുക്കൾ,
1: മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളും
0: മറ്റു രോഗാണുക്കളും അതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ആർജിക്കാനും അല്ലെങ്കിൽ വിളകൾക്ക് അത് ഈ രോഗാണുക്കൾക്കെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുക്കാനും അതേപോലെ മണ്ണിൽ കാണുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനും ട്രൈക്കോഡെർമയ്ക്ക് കഴിയും.
1: സ്യൂഡോമോണാസിന്റെയും ഇതേ സെയിം റോൾ ആണ്.
0: സ്യൂഡോമോണാസ് ഒരു ബാക്ടീരിയ ആണെന്നേ ഉള്ളൂ. ഇതും നമുക്ക് മണ്ണിലും ചെടിയിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ട്രൈക്കോഡെർമ നമ്മൾ മണ്ണിൽ ചേർത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ ചെടിയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം.
1: അതിന്
0: പ്രിപ്പറേഷൻ നേരത്തെ ആവശ്യമില്ല.
1: ആവശ്യമില്ല.
0: റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം.
1: ഈ സ്യൂഡോമോണാസ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ എത്ര ഇതിലാണ് ഡൈല്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി
0: നോർമലി അതിന്റെ ഡോസ് 20 ഗ്രാം ഒരു ലിറ്റർ, അതായത് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം.
1: ട്രൈക്കോഡെർമ യൂഷ്വലി സ്പ്രേ ചെയ്യാറില്ല.
0: ട്രൈക്കോഡെർമ യൂഷ്വലി സ്പ്രേ ചെയ്യാറില്ല. സോയിൽ ആപ്ലിക്കേഷൻ ആണ് അത്, അല്ലെങ്കിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം.
1: ഇത് പച്ചക്കറിക്കും മറ്റേതേമാതിരിയുള്ള
0: എല്ലാ വിളകൾക്കും നമുക്ക് ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും ഉപയോഗിക്കാം. എക്കണോമിക്കലാണ് എല്ലാ കർഷകരും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസ്. ട്രൈക്കോഡെർമ മണ്ണിൽ ചേർത്ത് കൊടുക്കാമെന്നും സ്യൂഡോമോണാസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നും അതൊരു പ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഒരു പ്രൊഫൈലാറ്റിക് മെഷർ, മുൻകരുതൽ എന്ന രീതിയിലാണ് കർഷകരത് ഉപയോഗിച്ചു വരുന്നത്. നേരെ മറിച്ച് ഒരു രോഗം മൂർച്ഛിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ട്രൈക്കോഡെർമയോ സ്യൂഡോമോണാസോ കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും.
1: അത് മാഡം പറഞ്ഞ മാതിരി രണ്ടും ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആ സമയത്ത് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ മാഡം അത് കഴിഞ്ഞിട്ട് സൂചിപ്പിച്ചത് ബിവേറിയ മാതിരിയുള്ള
0: കീടങ്ങൾക്കെതിരെ
1: യൂസ് ചെയ്യുന്ന
0: ബിവേറിയ എന്ന് പറയുന്നത് നമ്മുടെ കീടങ്ങളിൽ കാണുന്ന ഇലതീനി പുഴുക്കൾ. നമുക്ക് കാണാമല്ലോ ഇലയുടെ മുകളിലിരുന്ന് ഇല കരണ്ട് തിന്നുന്ന പുഴുക്കൾ, പടവലം, ചീര, അതുപോലെയുള്ള പച്ചക്കറി വിളകളിൽ കാണുന്ന ഇലതീനി പുഴുക്കൾക്കെതിരെയാണ് ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്കത് കണ്ടിട്ടുള്ളത്. ഇത് ഉപയോഗിക്കാനും 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. മിത്രകുമിളുകൾ ഉപയോഗിക്കുമ്പോൾ, അതായത് സ്പ്രേ ചെയ്യുന്ന അവസരങ്ങളിൽ വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതികഠിനമായ സൂര്യപ്രകാശമേറ്റ് ഈ വിത്ത്, അതായത് ഈ ഫംഗസിന്റെ സ്പോറുകൾ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെറ്റാറൈസിയം എന്ന് പറയുന്ന മിത്രകുമിൾ പലർക്കും അറിയുന്നത് അത് ചാണകക്കുഴിയിൽ ഉപയോഗിക്കാനുള്ള കൊമ്പൻചെല്ലിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മിത്രകുമിളായിട്ടാണ്. ഇത് കൂടാതെ ഇത് നമുക്ക് മറ്റ് മിത്ര കുമിളുകൾ സ്പ്രേ ചെയ്യുന്ന പോലെ 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ കാണുന്ന വണ്ടിനത്തിൽപ്പെട്ട കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. അപ്പൊ ഏതൊരു മിത്രാണ് നമ്മൾ ഉപയോഗിച്ചാലും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ച്
1: ഉപയോഗിക്കാം.
0: അതൊരു റെഗുലർ രീതിയിൽ, അതായത് 2 ആഴ്ച ഇടവിട്ട് നമ്മൾ സ്യൂഡോമോണാസ് ആയാലും ബിവേറിയ, മെറ്റാറൈസം ഇങ്ങനത്തെ മിത്ര ജീവാണുക്കൾ ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ച ഇടവിട്ടുള്ള ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബിവേറിയ മെറ്റാറൈസിയും കൂടാതെ മറ്റൊരു ഇനമാണ്

0: അല്ലെങ്കിൽ സ്പീഷീസാണ് ലക്കാനിസീലിയം. കർഷകർക്ക് കൂടുതലും ഇത് അറിയുന്നത് വെർട്ടിസീലിയം എന്ന പേരാണ്, പക്ഷേ അതിന്റെ പുതിയ പേര് ലക്കാനിസീലിയം എന്നാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇലതീനി പുഴുക്കൾക്കോ വണ്ടുകൾക്കോ അല്ല, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മുഞ്ഞകൾ, വെള്ളീച്ചകൾ, ശൽക്ക കീടങ്ങൾ ഇങ്ങനെയുള്ള ഇലയുടെ അടിവശം കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഈ ലക്കാനിസീലിയം എന്ന് പറയുന്ന മിത്രകുമിൾ ഉപയോഗിക്കേണ്ടത്. അതും 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ ഇലയ്ക്കടിയിലും ഇലയുടെ ഇടുക്കുകളിലും ഒക്കെ നന്നായി നനയുന്ന രീതിയിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്.
1: മേഡം, ഇവിടെ ഒരു സംശയം വരുന്നെന്ന് പറഞ്ഞാല്, ഒന്നിലധികം കീടങ്ങൾ നമ്മുടെ ചെടികളിലുണ്ടെങ്കിൽ ഈ മിത്രക്കുമിള് അല്ലെങ്കിൽ ബാക്ടീരിയ ഇതിനെയൊക്കെ ഒന്നിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് യൂസ് ചെയ്യണോ?
0: അതൊരു നല്ല ചോദ്യമാണ്. നമ്മളത് വളർത്തിയെടുക്കുന്ന അവസരത്തിൽ അത് ഒരുമിച്ച് വളർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം ഒന്ന് മറ്റേതിന്റെ വളർച്ചയെ ബാധിക്കും. പക്ഷെ ഉപയോഗിക്കുമ്പോൾ, ഇപ്പൊ എന്റെ ഒരു കൃഷിയിടത്തില് എനിക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുമുണ്ട്, അതേസമയം വണ്ടിന്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും മെറ്റാറൈസിയവും ലക്കാനിസീലിയവും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം.
1: മിക്സ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മറ്റേത് സ്പ്രേ ചെയ്താൽ
0: അങ്ങനെയായാലും
1: പ്രശ്നങ്ങളൊന്നും
0: ഇല്ല, ഒരു പ്രശ്നമില്ല.
1: നമുക്ക് ഒന്നിച്ചല്ല,
0: നമുക്കത് രാസവസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. രാസ കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ചില അവസരങ്ങൾ വരും. എന്നുവെച്ചാല് നമ്മള് ഒരു കീടത്തിനെ ജൈവ കീടനാശിനി ഉപയോഗിച്ച് നിയന്ത്രിച്ച് വരുന്ന അവസരത്തില് മറ്റൊരു കീടം പെറ്റുവരികയും അതിന് ഒരു ജൈവിക കീടനിയന്ത്രണ മാർഗം ഇല്ല എന്നുള്ളൊരു അവസരം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാസ കീടനാശിനികൾ അത്യന്താപേക്ഷിതമാവും. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരു 10 ദിവസത്തെ ഇടവേള കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക്
1: ജൈവ
0: കീടനാശിനി ഉപയോഗിക്കും.
1: മേഡം, വിത്ത് പരിചരിക്കുന്നതിന് വേണ്ടിയും ഈ ജൈവ കീടനാശിനികളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
0: സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് റൈസോബിയം പോലുള്ള ഫംഗസുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള
1: ട്രൈക്കോഡെർമ ഒന്നും അതിനുവേണ്ടി യൂസ് ചെയ്യാറില്ല. ഇപ്പം
0: സ്യൂഡോമോണാസ് സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണാസ് അത് ജസ്റ്റ് ഒരു 10 ഗ്രാം വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളത്തിൽ വിത്ത് കുതിർക്കുന്നു, നടുന്നു. അതിലൊന്നും നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യാൻ പാടില്ല.
1: നമ്മൾ ഈ ഫെറമോൺ ട്രാപ്സിനെ പറ്റി മാഡം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാം. ഫെറമോൺ കെണികൾ,
0: ഫെറമോൺ കെണികളുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫെറമോൺ ആണ്. ഇത് ഒരു പെൺശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആൺശലഭത്തെയായിരിക്കും അട്രാക്ട് ചെയ്യുക. അതിനെ നമ്മൾ സെക്സ് ഫെറമോൺ എന്ന് പറയും. ഇത് കൂടാതെ അഗ്രിഗേഷൻ ഫെറമോൺ ഉണ്ട്. അതായത് ആ ഫെറമോൺ ഉപയോഗിക്കുമ്പം കീടങ്ങളുടെ ആൺശലഭങ്ങളും പെൺശലഭങ്ങളും അതിലോട്ട് ആകർഷിക്കപ്പെടും. ഇങ്ങനെ രണ്ടു തരം ഫെറമോൺ ട്രാപ്പുകളാണ് നമുക്ക് ഇന്ന് വിപണിയിലുള്ളത്, അഗ്രിഗേഷൻ ഫെറമോണുകളും സെക്സ് ഫെറമോണുകളും. ഇന്ന് കർഷകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കെണിയാണ് മാമ്പഴ ഈച്ചക്കെണി. മാമ്പഴ ഈച്ചക്കെണി നമ്മളിപ്പോ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇത്രയും ഡിമാൻഡോടുകൂടി പോകുന്ന ഒരു കെണിയാണ് ഈ മാമ്പഴ ഈച്ചക്കെണി. അതുപോലെ തന്നെ നമുക്ക് പാവൽ, പടവലം എന്നിവയുടെ കായ്ച്ചയെ നിയന്ത്രിക്കുന്ന കായ്ച്ചക്കെണിയും ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒരു ഫെറമോണാണ്, അത് സിന്തറ്റിക് ആണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കീടങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ള രാസ കീടനാശിനിയും അതിൽ ചേർത്തിട്ടുണ്ടാവും.
1: അപ്പോൾ ഇതിനെ നമ്മൾക്ക് ജൈവ നിയന്ത്രണ വിധിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇത് നമ്മൾ രാസ കീടനാശിനിയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
0: ആ സിന്തറ്റിക് ആയിട്ടുള്ള രാസ കീടനാശിനികൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് പോളിസിയിൽ ഫെറമോൺ കെണികൾ അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കെണികളിൽ രാസവസ്തു ഉണ്ടെങ്കിലും നമ്മുടെ ഉൽപ്പാദനവുമായിട്ട് അതിന് യാതൊരു കോൺടാക്റ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ കൃഷിയിലും ഫെറമോൺ കെണികൾ വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാം.
1: മേഡം, മിത്ര ജീവാണുക്കളും ഈ ഫെറമോൺ കെണികളും ഒഴിച്ചിട്ട് മിത്ര പ്രാണികളെ പറ്റിയും മേഡം സൂചിപ്പിച്ചായിരുന്നല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ട്രൈക്കോഗ്രാമ എന്ന് പറയുന്ന ചെറിയ കടന്തൽ വർഗത്തിൽപ്പെടുന്ന മിത്ര പ്രാണികൾ. കടന്തൽ വർഗത്തിലെന്ന് പറഞ്ഞാലും അതിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു ഉറുമ്പിനേക്കാൾ വളരെ ചെറിയ സൈസിലുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് ട്രൈക്കോ കാർഡ് എന്ന രൂപത്തിലാണ്. അതായത് ട്രൈക്കോഗ്രാമയുടെ മുട്ടകളാണ് കാർഡിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് കോർസീറ എന്ന് പറയുന്ന മറ്റൊരു ശലഭത്തിന്റെ മുട്ടയിൽ ഈ മിത്ര കടന്തലുകളെ കൊണ്ട് മുട്ടയിടിയിപ്പിച്ച്, അതായത് പരാദീകരിച്ച് മുട്ടകളാണ് കാർഡിന്റെ രൂപത്തിൽ കർഷകർക്ക് ഉപയോഗിക്കാൻ എളുപ്പം ആകട്ടെ എന്നുള്ള രീതിയിൽ കാർഡായിട്ടാണ് നമ്മളത് ഇന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഇതും നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ബയോ കൺട്രോൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അതായത് വെള്ളാണിക്കര, തൃശ്ശൂർ വെള്ളാണിക്കര ഉള്ള ബയോ കൺട്രോൾ ലാബിലും കാർഷിക കോളേജ് വെള്ളായണിയിലെ ബയോ കൺട്രോൾ ലാബിലും ഇന്ന് ട്രൈക്കോ കാർഡുകൾ

0: ലഭ്യമാണ്.
1: ഈ ട്രൈക്കോ കാർഡ് നമ്മുടെ നെല്ലിൽ സ്റ്റെം ബോറിന് വേണ്ടിയൊക്കെയാ യൂസ് ചെയ്യുന്നത് അല്ലേ?
0: അതെ, ട്രൈക്കോ കാർഡ് നമുക്കറിയുന്നത് നെല്ലിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു മിത്ര പ്രാണി എന്നാണ്. നെല്ലിലെ തണ്ടുതുരപ്പൻ പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം എന്ന് പറയുന്ന കാർഡും, നെല്ലിന്റെ തന്നെ ഓലചുരുട്ടി പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ കിലോണിസ് എന്ന് പറഞ്ഞ ഇനവുമാണ് നമ്മൾ വ്യാപകമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്പൈസ് ക്രോപ്സ് ആയ ഏലം, കുരുമുളക് എന്നിവയിലും ഇപ്പോൾ ട്രൈക്കോ കാർഡ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്പൈസസ് ബോർഡിന്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു വർഷം 30 ഏക്കറോളം ഏലത്തോട്ടങ്ങളിൽ ട്രൈക്കോ കാർഡുകൾ ഉൽപ്പാദിപ്പിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ബയോകൺട്രോൾ ലാബിൽ നിന്നും അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുമൂലം നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്, സ്പൈസസ് എക്സ്പോർട്ടിൽ അവർക്ക് കീടനാശിനികൾ കാരണം റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇഷ്യൂ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കീടനാശിനിയുടെ ഉപയോഗം, ഏലത്തോട്ടങ്ങളിലെ കീടനാശിനികളുടെ ഉപയോഗം ഈ കാർഡ് ഉപയോഗിക്കുന്നവര് വളരെ ഗണ്യമായി കുറഞ്ഞതായിട്ടാണ്. ഏലത്തിന്റെ തണ്ട് തുരക്കുന്ന പുഴു, അതിനെതിരെ ഇത് വളരെ ഗുണം ചെയ്യുന്നു എന്നാണ് ഉപയോഗിക്കുന്ന കർഷകരും പറയുന്നത്. പിന്നെ നമുക്ക് പച്ചക്കറി വിളകളിലും ഉപയോഗിക്കാം. വഴുതനയുടെ തണ്ടുതുരപ്പൻ പുഴു, വെണ്ടയുടെ കായ്തുരപ്പൻ പുഴു, അതുപോലെ നമുക്ക് കറിവേപ്പിൽ കാണുന്ന പുഴുക്കള്, ഇതിനൊക്കെ എതിരെ നമുക്ക് ഈ ട്രൈക്കോഗ്രാമ കീലോണിസ് എന്ന് പറയുന്ന മുട്ടക്കാർഡ് ഉപയോഗിക്കാം.
1: ജൈവജീവാണു കീടനാശിനികളെ പറ്റിയും ഇതിന്റെ ഉപയോഗത്തെ പറ്റിയും വളരെ വിശദീകരിച്ചു വേണം നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചതിന് വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഒ പി റെജി റാണിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: നിങ്ങൾക്കറിയാമോ? പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: മുതിര. നിത്യജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ മുതിര ഉപയോഗിക്കാറുണ്ട്.

0: മുതിരയിൽ ഇരുമ്പ് സത്ത് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുതിരയുടെ ഉപയോഗം ഏറെ ഗുണം ചെയ്യും. മുതിരയുടെ പേസ്റ്റ് ഇളം ചൂടോടെ നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീരും വേദനയും കുറയുന്നതായി കാണാൻ പറ്റും. മുതിര പൊടിച്ച് അതുകൊണ്ട് ഒരു കിഴി കെട്ടി വേദനയുള്ള സന്ധികളിൽ ചൂടേൽപ്പിക്കുന്നത് വേദന കുറയുന്നതിന് കാരണമാകുന്നു. അതുപോലെ മുതിര തിളപ്പിച്ച് സൂപ്പ് പോലെയാക്കി ഉപയോഗിക്കുന്നത് വൃക്കയിലെ കല്ല്, മൂത്രതടസ്സം, മൂത്രസഞ്ചിയിലുണ്ടാകുന്ന കല്ല്, വേദനയോടുകൂടിയ മൂത്രസ്തംഭനം എന്നിവ കുറയുന്നതിന് കാരണമാകുന്നു. സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ തകരാറുകൾക്ക് ശാശ്വത പരിഹാരം മുതിര ഉപയോഗം കൊണ്ട് ലഭിക്കുന്നു. ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം തന്നെയാണ് മുതിര. കൃമി, ശുഷ്കാർശസ്, മലബന്ധം എന്നിവയുള്ള വ്യക്തികൾ മുതിരയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ വക രോഗങ്ങൾ ഉള്ളവരിൽ മുതിര ഉപയോഗിക്കുമ്പോൾ ഇത്തരം അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും.
1: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യമിതായിരുന്നു, തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയുത്തരം, കൃഷിസ്ഥലത്തിന്റെ 30, 60, 90 സെന്റിമീറ്റർ ആഴത്തിൽ 3 മണ്ണ് സാമ്പിളുകളാണ് ശേഖരിക്കേണ്ടത്. പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉത്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് നവോധൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.kapco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്ക തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്ക തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9 മണി മുതൽ 4 മണി വരെ. ഫോൺ നമ്പർ 9188824841. 2025-26 അധ്യയന വർഷത്തെ SSLC +2, VHSC, CBSE 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ 9526041231. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗ്ഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 June 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487243867 അല്ലെങ്കിൽ 8547837256. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800, ആലപ്പുഴ 24,100, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,600, പാലാ 25,900, എറണാകുളം 22,800, കൊച്ചി റെഡി 23,800, ആലുവ 25,500, വടക്കൻ പറവൂർ 25,400, കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,600, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 14,100. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്ങര 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്ങര 18,000, എറണാകുളം 26,000, തൊടുപുഴ 25,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,500. കയർ ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200.

0: റബ്ബർ ലോഡ് ക്വിന്റലിന് നെടുമങ്ങാട് 20,000, പുനലൂർ 24,300, കോട്ടയം 21,200, പാല 20,500, മൂവാറ്റുപുഴ 20,000, കോതമംഗലം 24,200, തൊടുപുഴ 24,600. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് നെയ്യാറ്റിങ്കര 3,700, പുനലൂർ 7,000, ചങ്ങനാശ്ശേരി 5,800, പാല 5,500, എറണാകുളം 5,200, ആലുവ 4,800. ഇതുവരെ കേട്ടത് കമ്പോളം മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീവിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
2: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
1: കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതികവിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7,00,000 രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000 രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ സിപി ഗ്രാംസിന് വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാംഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷമെത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ. ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരുടെ 2-ാമത് ദേശീയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
4: No right and no left. It's only law. It's only transparency. You know how many electors are there in India? You add the continent of America, North America, South America, the entire Europe, the entire Australia, the entire Africa, and still 8 crores counting. We are roughly 95 crores plus today.
1: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ June 9 അർദ്ധരാത്രി മുതൽ July 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ്

0: പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി.
2: Hello and welcome to Yuvavani Music Time. Your space to unwind with timeless melodies and unforgettable voices. I'm your host, Tejas, and today we are diving into the musical world of one of the most celebrated artists of all time, Paul McCartney. Known for his legendary role in shaping modern music and for a career that spans decades, McCartney continues to charm listeners with his versatility, warmth, and unmistakable voice. Today's selection highlights a softer, more intimate side of his artistry. So let's begin this musical journey.

that will change.

0: ആകാശവാണി സമയം 8 മണി.
1: ആകാശവാണി പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ, അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

0: പെയ്ത്ത് അവസാന ഭാഗം. നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
1: വരൂ, എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
2: അത് ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
0: ആ, വരൂ, വന്നിരിക്കൂ.
3: തിക്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
0: ഗായത്രി, ഇന്റർവെല്ലിൽ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താനൊന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ?
2: ടീച്ചർ,
0: എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീടെടുക്കാം.
3: എടാ, എന്തായി?
4: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിംഗ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും
3: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
4: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
3: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവന്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
4: തമാശയാണ് അവന് എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്. മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവനെന്നെ ഭീഷണിപ്പെടുത്തുക, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവനെന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
3: ഗായത്രി, എടാ, നീ ഇങ്ങനെ കരയാതെ എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
0: ആ, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇത് അയാൾ പറഞ്ഞ പുസ്തകം.
3: അത് ടീച്ചർ.
0: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി ഗായത്രി?
4: ഒന്നുമില്ല ടീച്ചർ.
3: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ.
0: നിങ്ങളിപ്പോ ഹോസ്റ്റലിലേക്ക് ചെല്ലൂ. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
3: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
0: ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
2: ശരി.

0: വിഘ്നേഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസമാണ്. നിനക്കറിയാലോ, ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പോ. കുട്ടിക്കാലത്തുണ്ടായ ട്രോമകളിൽ നിന്ന് മാറാൻ എനിക്കൊട്ടും സാധിച്ചിരുന്നില്ല. അരവിന്ദനെ പോലെ തന്നെയായിരുന്നു ഞാൻ എല്ലാ ആൺകുട്ടികളെയും കണ്ടത് സംശയത്തോടെ. പക്ഷേ വിഘ്നേഷ് അങ്ങനത്തെ ഒരാളല്ല എന്ന് മനസ്സിലായത് അവന്റെ സംസാരം കേട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞ ഒരു മെന്റൽ തെറാപ്പി ആയിരുന്നു എനിക്കത്. കുട്ടിക്കാലത്തെ ട്രോമയിൽ നിന്ന് മാറാനും കുറച്ചുകൂടി ആക്റ്റീവ് ആവാനും സഹായിച്ചത് അവനാണ്. നിനക്ക് ഓർമ്മയില്ലേ എന്നെ ലേഡി റെപ്പായിട്ട് ഇലക്ഷന് നിർത്തിയത്? എനിക്ക് നല്ല പേടിയായിരുന്നു എല്ലാവരെയും കാണാൻ, വോട്ട് ചോദിക്കാൻ. പക്ഷേ പതിയെ ഞാൻ ഓക്കെ ആയി വന്നു. ക്ലാസ് ക്യാമ്പയിൻ അവനും ഒപ്പം വന്നു. ആൾക്കാരോട് പഴയ പോലെ ഇടപഴകാനായി. പതിയെ ഞാൻ അരവിന്ദനെ മറന്നു. വിഘ്നേഷ് എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട്.
1: എനിക്ക് ഓർമ്മയുണ്ട്, ഇലക്ഷൻ ജയിച്ചപ്പോ എന്ത് ആവേശമായിരുന്നു. നിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അവ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു.
0: അതെ, അന്ന് പക്ഷേ ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞതും അവനായിരുന്നല്ലോ. എന്നെ ഇതുവരെ മനസ്സിലാക്കിയയാൾ കൂടെയുണ്ടെങ്കിൽ നന്നായിരുന്നെന്ന് ഞാനും കരുതി. അപ്പോഴേക്കും എനിക്ക് അവനെയും അറിയാൻ കഴിഞ്ഞിരുന്നു.
1: നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാ ബന്ധങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പാളിപ്പോയ ബന്ധങ്ങളെക്കുറിച്ച് മനുഷ്യന്മാര് ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. വേദനിപ്പിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് പതിയെ മറന്നു തുടങ്ങണം. ചില കാര്യങ്ങള് മറക്കേണ്ടവയാണ്.
0: ശരിയാണ്, വേദനകൾ മറക്കാൻ എനിക്ക് പ്രയാസമാണ്. ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ പോലെയാണ് അതെനിക്ക്. സമയമെടുക്കടോ?
1: സമയമെടുക്കേണ്ടെന്നല്ല പറഞ്ഞത്, ധൈര്യം നിറഞ്ഞൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. നമ്മൾ ഒരുമിച്ച് ഈ ഹോസ്റ്റലിൽ സമരം നടത്തിയില്ലേ, അതിന് നമുക്ക് എങ്ങനെ കഴിഞ്ഞു എന്നോർത്തിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചു. ജീവിതത്തിലും അങ്ങനെയാണ്, നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന സമരമാണെന്ന് വിചാരിക്കണം. എല്ലാ സമരവും വിജയിച്ചിട്ടേ ഉള്ളൂ.
0: ശരിയാണ് എടോ, ചിലപ്പോഴൊക്കെ നിന്റെ വർത്തമാനം എന്നെ സുഖപ്പെടുത്തുന്ന പോലെ.
1: മതി, നാളെ എക്സാം ഉണ്ട്, സംസാരിച്ചിരിക്കാതെ വാ, പഠിക്കാം.

0: ടീച്ചർ, ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ.
1: ഗായത്രി, ഗ്രൂപ്പ് ഡാൻസിന് എന്താ ആദ്യം ഇല്ലെന്ന് പറഞ്ഞത്? എല്ലാത്തിനും പങ്കെടുക്കുന്ന കുട്ടിയാണല്ലോ താൻ.
0: അത് സുഖമില്ലായിരുന്നു ടീച്ചർ.
1: ആ, ഈയിടെയായി ഗായത്രി വളരെ സൈലന്റ് ആണ്. ടീച്ചർമാർ തന്നെ കുറിച്ച് പറയാറുണ്ട്, ക്ലാസ്സിൽ വരുന്നില്ല എന്നൊക്കെ.
0: ഇനി എന്നും വരാൻ ടീച്ചർ.
1: എന്താ ഒരു തളർച്ച പോലെ?
0: ഏയ്, ഒന്നുമില്ല.
1: ഇത്തവണ ആർട്സിന് ഒരു ഇൻഡിവിജ്വൽ ഡാൻസ് കൂടി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ.
0: ഓക്കെയാണ് ടീച്ചർ, ഞാൻ ചെയ്യാം. ആർട്സ് എന്താണ്?
1: ഈ ആഴ്ച തന്നെ ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയമേ കിട്ടുള്ളൂ.
0: ടീച്ചറുടെ മനസ്സിൽ ഏതെങ്കിലും പാട്ടുണ്ടോ?
1: സ്വാതി തിരുനാളിന്റെ ഒരു കീർത്തനമുണ്ട്, ഞാൻ അതിന്റെ ഓഡിയോ തരാം. നീ അത് ഇടയ്ക്കൊന്ന് കേട്ടു നോക്ക്. ഒന്ന് ചെയ്യാൻ നോക്കൂ ഗായത്രി.
0: പറ്റുന്നില്ല.
1: അവൾ എന്തിനാ കരഞ്ഞുകൊണ്ടുപോയത്?
2: അറിയില്ല ടീച്ചർ.

0: എടാ ഗായത്രി, എടാ നീ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ, എന്താ പ്രശ്നം?
1: മനസ്സൊന്നിനും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിനെ ഒന്ന് ശരിയാക്കി വെച്ചാ ഞാൻ ക്ലാസ്സിലേക്ക് പോയത്. എന്നാൽ പിടി വിട്ടുപോയി, തളർന്നു പോയി ഞാൻ.
0: ഇതാ എനിക്ക് പറ്റാത്തത്. ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവനും

0: ദേ വിഘ്നേഷ് വരുന്നുണ്ടല്ലോ.
1: ഗായത്രി, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
2: എന്താണ്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.
1: എനിക്ക് സംസാരിച്ചേ മതിയാവൂ.
2: എനിക്ക് സമയമില്ലാന്ന്
1: പണ്ട് നീ ഇങ്ങനൊന്നല്ലല്ലോ പറഞ്ഞിരുന്നത്.
2: ഓ, പണ്ടത്തെ വിഘ്നേഷ് ആണോ നീ ഇപ്പോ? അതുകൊണ്ട് പണ്ടത്തെ ഞാനും അല്ല.
1: എല്ലാരും ശ്രദ്ധിക്കുന്നു, അതാ പറഞ്ഞത് നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം.
2: എനിക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ?
1: പ്ലീസ് ഒന്ന് പറയൂ.
0: ഗായത്രി, അവന് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ മാറിയിരുന്നോ?
1: ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എത്ര വിളിച്ചു, നീ എന്താ എടുക്കാത്തത്?
2: നിനക്ക് മാത്രം താല്പര്യമുള്ളപ്പോ വിളിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ കരുതിയോ? നീ എന്തിനാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് കത്തയച്ചത്?
1: അത് ഞാനാണോ നിനക്ക് അങ്ങനെ മനസ്സിലായി? സത്യത്തിൽ അത് എന്റെ ബുദ്ധിയല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ ബുദ്ധിയാണ്.
2: നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ വളരെ മാറിപ്പോയി. അരവിന്ദ് നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.
1: അരവിന്ദ് നിന്റെ സമ്മതമില്ലാതെ തൊട്ടു, പക്ഷേ ഞാൻ നിന്റെ സമ്മതത്തോടെ.
2: നീ എത്ര ദുഷ്ടനായി കഴിഞ്ഞു. എന്നെ എന്തിനു പറ്റിച്ചു?
1: ഞാൻ പറ്റിച്ചില്ലല്ലോ. നമുക്കിടയിൽ സത്യത്തിൽ പ്രണയം ഉണ്ടായിരുന്നോ? ഒരു തരത്തിലുള്ള ഇൻഫാക്ച്വേഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
2: ഓ, അങ്ങനെയെങ്കിൽ നീ എന്തിനാ എന്നോട് വിവാഹ കാര്യം പറഞ്ഞു?
1: അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതായി ഓർക്കുന്നില്ല. പഠിക്കുന്ന സമയല്ലേ ഇപ്പോ?
2: നൂണ അല്ല, അങ്ങനെ അല്ല നീ പറഞ്ഞത്. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ നീയായിരുന്നു സീരിയസ്. എന്നെ കബളിപ്പിക്കുകയായിരുന്നു.
1: ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല.
2: ഒരു വാദത്തിന് നിൽക്കണ്ട, നീയാണ് നുണ പറയുന്നത്. ഞാനിപ്പോ എന്നെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. എന്റെ വീട്ടുകാർ, അവരെ കുറിച്ച് നീ ആലോചിച്ചോ?
1: ഞാൻ എന്തിനാണ് അവരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്?
2: നിനക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാകാത്ത കാലമാണല്ലോ ഇപ്പോൾ.
1: ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്, അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. എന്തായാലും നമുക്ക് തുടരാൻ കഴിയില്ല, എനിക്ക് കഴിയില്ല.
2: ഇത് നീ പറഞ്ഞു കേൾക്കണമെന്ന് വിചാരിച്ചു നിൽക്കുവായിരുന്നു ഞാൻ. നീ ഏറ്റവും ചീപ്പായിട്ടാണ് എന്നോട് പെരുമാറിയത്. എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം.
1: അത് പറയാൻ തന്നെയാണ് ഞാനും വന്നത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടി നമുക്ക് പിരിയാം.
2: അത്രയും മോശമായിട്ടാണ് നീ എന്നെ കൈകാര്യം ചെയ്തത്. ഒരു സൗഹൃദത്തിന് പോലും നീയുമായി ഇടപഴകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുന്നു.
1: വേണ്ടെങ്കിൽ വേണ്ട, അത് പറയാൻ തന്നെ ഞാനും വന്നത്. ഒന്നോർത്തു, താനില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.
0: എന്താ, എന്തുണ്ടായി വിഘ്നേഷ്? എന്താ പറഞ്ഞത്?
2: എല്ലാം അവസാനിപ്പിച്ചു. എല്ലാം.

0: എല്ലാം കഴിഞ്ഞു ടീച്ചർ, എനിക്കിനി വയ്യ, എനിക്കിനി ഒന്നിനും വയ്യ ടീച്ചർ.
1: ഗായത്രി, ഗായത്രി, താൻ വിഷമിക്കാതെടോ, താൻ വിഷമിക്കാതെ.
0: എത്ര നിസ്സാരമാണ് അവൻ സംസാരിക്കുന്നത്, എനിക്കൊരു വില പോലും നൽകുന്നില്ല. അവന്റെ താല്പര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാവാം അവൻ എന്നെ വേണ്ടെന്ന് വെച്ചത്. എനിക്കിത് സഹിക്കാനാകുന്നില്ല ടീച്ചർ.
1: ഗായത്രി, തന്റെ പോലെ ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. പെൺകുട്ടികളിൽ ഏറിയ പങ്കും ഡിപ്രഷന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുടെ തകർച്ചയിലാണ്. പഠനത്തിൽ പിന്നോക്കം പോകുന്നതിലും എല്ലാത്തിനും കാരണമാകുന്നത് ഇതാണ്. നല്ല ഫോക്കസ് ഉള്ള കുട്ടിയല്ലേ നീ ഗായത്രി, എന്നിട്ടെന്താ ഇങ്ങനെ?
0: ഞാൻ തളർന്നു പോകുന്നു ടീച്ചർ, ഞാൻ ഇനി എന്ത് ചെയ്യും?

0: നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ലോകമാണോ ഇത്?
1: ഗായത്രി, നിനക്കു ചുറ്റും നിനക്കൊരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട്.
2: എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല ടീച്ചർ. എന്റെ മുൻപിൽ വേറെ ഒരു വഴിയും ഇല്ലാത്ത പോലെ. എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. വിഘ്നേഷിന്റെ മുൻപിൽ നല്ല ധൈര്യമുള്ള പോലെ ഞാൻ അഭിനയിച്ചു. ടീച്ചർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് നാം മനുഷ്യരെ വിശ്വസിക്കുക?
1: അത് ഈ കാലത്തിന്റെ കൂടി പ്രത്യേകതയാണ് കുട്ടി. മനുഷ്യന്മാർ അവരവരിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാം അതിനെ അതിജീവിക്കണം.
2: അപ്പോ ടീച്ചർ പറയുന്നത് ഇന്നത്തെ ഒരു മോശം കാലഘട്ടമാണെന്നാണോ?
1: എന്ന് പറഞ്ഞില്ല. ഈ കാലത്തും സ്നേഹവും പരിഗണനയും ഒക്കെയുണ്ട്. പക്ഷെ അവ ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും.
2: മാനസികമായി വളരെ തകർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
1: അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ ഗായത്രിക്ക് സൈക്കോളജിസ്റ്റുകളുടെയോ മറ്റോ സഹായം തേടാവുന്നതാണ്. പക്ഷേ അതിജീവിക്കണമെന്ന തോന്നൽ തനിക്ക് കൂടി ഉണ്ടാവണം. മനസ്സിലായോ നിനക്ക്?
2: പക്ഷേ എന്നെ പോലൊരു പെൺകുട്ടിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്.
1: ഈ ചിന്തയാണ് മാറ്റിയെടുക്കേണ്ടത്. ഗായത്രി, നിനക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ഗായത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയ തകർച്ചയെ പറ്റി പറയട്ടെ. അന്ന് ഞാനും തന്നെ പോലൊരു കുട്ടിയായിരുന്നു. പക്ഷെ ഞാനതിനെ എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റി. അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചിരുന്നു. പ്രണയ തകർച്ച, അതുവഴി ഉണ്ടായ ട്രോമ, ഇവ മാറ്റാൻ എന്നെ സഹായിച്ചത് എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ബോധ്യമാണ്. പക്ഷെ ചില ട്രോമകൾ ചില ആൾക്കാരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയെന്ന് വരാം. പിന്നെ കവികളും സാഹിത്യകാരന്മാരും പറയുന്ന പ്രണയമല്ല റിയലിസ്റ്റിക്കായ പ്രണയബന്ധം. ആ വ്യത്യാസം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിനക്കിവിടെ ആ തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്.
2: ടീച്ചർ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ കാലത്ത് ആത്മാർത്ഥമായ പ്രണയങ്ങൾ ഇല്ലെന്നാണോ?
1: ഇല്ലെന്നല്ല കുട്ടി പറഞ്ഞത്. ഏറ്റവും മനോഹരങ്ങളായ പ്രണയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രണയ തകർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. രമണൻ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഓർത്തു നോക്കൂ. ആ കാലം മാനസിക പിന്തുണ നേടാൻ ഒരുപാട് മാർഗങ്ങളുള്ള ഈ കാലത്ത് പ്രണയങ്ങളെ പോലെ പ്രണയ തകർച്ചയും മനോഹരമായി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ഗായത്രി, താനൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നാളുകൾ നിനക്കുണ്ട്. സ്നേഹവും അനുകമ്പയും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നേറാനുള്ള നാളുകൾ. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്?
2: എനിക്ക് കുറെ മനസ്സിലാകുന്നുണ്ട് ടീച്ചർ. വിഘ്നേഷിന്റെ അവഗണന അതിന്റെ സമനില തെറ്റിച്ചിരുന്നു. അവനിലൂടെയായിരുന്നു ഞാൻ എന്നെ കണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചർ.
1: ഒരു കാര്യം കൂടി പറയട്ടെ, ഒരധ്യാപിക എന്ന നിലയിൽ ഈ വിഷയത്തിൽ എന്റെ അറിവ് ചെറുതാണ്. ട്രോമകളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാത്തവർക്ക് ക്ലിനിക്കലായ സഹായങ്ങൾ തേടാവുന്നതാണ്. അതിലൊരു കുറവും വിചാരിക്കേണ്ടതില്ല. കേട്ടോ ഗായത്രി?
2: ശരി ടീച്ചർ.
3: ഓ, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ഗായത്രി നന്നായി പെർഫോം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഡോക്ടറെ കാണിച്ചത് കൊണ്ട് കുറെ പുരോഗതി ഉണ്ടല്ലേ?
4: ടീച്ചർ പറഞ്ഞിട്ടാ പോയത്. ശരിക്കും എനിക്ക് നല്ല മാറ്റമുണ്ട്.
3: ഇത്രയും ഉത്സാഹവും ധൈര്യവും ഉള്ള ഗായത്രിയെ തന്നെയാ എനിക്ക് കാണേണ്ടത്. അരവിന്ദനെയും വിഘ്നേഷിനെയും നീ മുഴുവനും മറന്നല്ലോ.
4: ഏയ്, ഞാനവരെ മറന്നിട്ടില്ല. ടീച്ചർ പറഞ്ഞ പോലെ എന്റെ ഏതെങ്കിലും ഓർമ്മയായി അവരെ നിൽക്കട്ടെ. ജീവിതത്തെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവനില്ലെങ്കിൽ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. ഗായത്രിയുടെ ഉള്ളിലെ ധൈര്യവും ഉത്സാഹവും ഉള്ള മറ്റൊരു ഗായത്രി ഉണ്ട് കൂട്ടിന്. അത്രയും പോരെ.

എയ്ത്ത് നാടകം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ്, അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ, നിധീഷ്, ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ, ഡാൻസ് ടീച്ചർ ജയന്തി കൃഷ്ണ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം വഴിയോര കാഴ്ചകൾ. രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: എന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-55 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-55 ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.

കോഴി ഉറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാസമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ കാലവർഷ മുന്നൊരുക്കം ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രി സി.പി. ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കടലാക്രമണം തടയുന്നതിനാവശ്യമായ ജിയോ ബാഗുകൾ സജ്ജീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശുസംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ്. ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി20 ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 169 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഐ.പി.എൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ് ബോർഡ് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിലും പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ച് നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം.

0: യേശുദാസ് പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം.
1: നമസ്കാർ. ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാത്ത് മേ വിശാൽ ശർമ്മ.

0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
1: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികളുടെ ഉത്സവകാലം ഫിഫ വേൾഡ് കപ്പ് ഈ വരുന്ന ജൂൺ 11 അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ആരംഭിക്കുകയാണ്. കേരളത്തിന് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഈ ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ച് നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ഒപ്പമുള്ളത് കേരളത്തിന്റെ മുൻ താരവും സന്തോഷ് ട്രോഫി ടീമിന്റെ പരിശീലകനും എസ് ബി ഐ ടീമിന്റെ പരിശീലകനും ഒക്കെയായി കേരള ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ വി പി ഷാജി സാറാണ്. അതോടൊപ്പം കളിക്കാരനായി ദേശീയ തലത്തിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയും പരിശീലകനായി കോവളം എഫ് സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്ത ശ്രീ എബിൻ റോസ് ആണ്. രണ്ടുപേർക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ലോകകപ്പ് വരുമ്പോൾ സത്യത്തിൽ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ലോകകപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽ എന്താണ് ഒരു കളിക്കാരനെന്ന നിലയ്ക്ക്?
2: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഫുട്ബോൾ കളി കാരണം ലോക മഹായുദ്ധം വരെ നിർത്തിവെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഇടയിലാണ്. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ഇറാനും യു എസ് എയും തമ്മിലൊരു മത്സരം വരുമോ എന്നുള്ളത് ഒരു വൈകാരികമായിട്ട് കാണേണ്ട ഒരു ഇതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പ് കാരണം ഗൾഫ് നാടുകളിൽ ആ ഒരു യുദ്ധം അവസാനിക്കുമോ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യം. ഫുട്ബോൾ വിഭാവനം ചെയ്യുന്നത് യൂണിറ്റി, അല്ലെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ സംഘടനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോൾ ലോകകപ്പ് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാം, ഈ ഒരു യുദ്ധം തന്നെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അതിലൂടെ സമാധാനം പുലരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ.
1: ഷായ് സാറും ഏറെക്കുറെ അങ്ങനെയാണോ ഈ ലോകകപ്പ്?
3: തീർച്ചയായിട്ടും ഒരു സമാധാനത്തില് വേൾഡ് കപ്പ് കാണുന്ന എല്ലാ രാജ്യക്കാരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ രീതിയിൽ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു അവസരം ലോകത്തിലെ ഈ മുതിർന്ന രാഷ്ട്രീയ ആയും രാഷ്ട്ര നേതാക്കളൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുക്കണം.
1: കാരണം ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത് ആതിഥേയരായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഇറാനുമായിട്ടാണല്ലോ ശത്രുത. ഇറാൻ അവിടെ പോയാണ് കളിക്കേണ്ടത്. അപ്പൊ അവരുടെ മൂന്ന് മത്സരങ്ങൾ അവിടെയുണ്ട്. തീർച്ചയായും അതൊരു ലോകത്തൊരു സമാധാനത്തിന് എബിൻ പറഞ്ഞ കണക്ക് ഒരു സമാധാനത്തിനൊരു ശത്രുക്കൾ ഒരുമിക്കുകയാണ് അല്ലെ?
3: ശത്രുക്കളല്ല, ഫുട്ബോളിലെ ശത്രുക്കൾ ആ ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് മിത്രങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ശത്രുക്കളാകാതെ മിത്രങ്ങളായി, എന്നാൽ മാത്രമേ ലോകം മുന്നോട്ട് പോകുള്ളൂ.
1: അല്ലെ, മത്സരിക്കുമ്പോഴും ഒരു സ്നേഹം നിലനിർത്താൻ കഴിയുക എന്നുള്ളവർ, അത് പകരാൻ ഈ ലോകകപ്പിന് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം
3: പറയാനുള്ളത്.
1: ശരിക്കും 2022 വേൾഡ് കപ്പ് മലയാളത്തിലെയും കേരളത്തിലെയൊക്കെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും അടുത്ത് വന്ന ലോകകപ്പുകളിൽ ഒന്നാണ്, ഏറ്റവും പെട്ടെന്ന് പോയി വരാവുന്ന രാജ്യത്ത് നടന്ന. അപ്പൊ ഒരുപാട് പേര് പോയി കളി കണ്ടു, അവര് പ്രതീക്ഷിച്ച ഒരു ടീം വിജയിച്ചു. ഇപ്പൊ നമ്മള് കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ആ ഒരു ആഗ്രഹിച്ച ഒരു ടീം വിജയിക്കുന്ന ഒരു ചിത്രമാണ് 2022 ഉണ്ടായത്. എങ്ങനെ തോന്നുന്നു 2022 ലോകകപ്പ് കഴിഞ്ഞ 4 വർഷമാകുന്നു, എന്താണ് അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെ മനസ്സിലുണ്ട്?
3: ഞാനും ഖത്തറിൽ ഉണ്ടായി, 1 മാസത്തോളം ഉണ്ടായി, 10 മാച്ച് കണ്ടു. ഫൈനലടക്കം അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ തന്നെയായത് ഞാൻ.
1: അപ്പൊ
3: ഇവിടുന്ന് കയറി പോകുന്നതിന് മുന്നേ അർജന്റീന ചാമ്പ്യൻസ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് നടന്നു കണ്ടപ്പോഴേക്ക് വളരെ സന്തോഷം. ഇല്ലെങ്കിൽ അർജന്റീന ആദ്യത്തെ കളി തോറ്റു കഴിഞ്ഞപ്പോ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ തന്നെ കൂടെയുള്ള ആൾക്കാർ തന്നെ, നമ്മൾ അർജന്റീന ജേഴ്സി ഇട്ട് തന്നെയാണ് പോയത്. തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒരു കളിയാക്കണ്ട, നമ്മളെ കൂട്ടുകാരാണെങ്കിലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണുള്ളത്.
1: ശേഷം ഒരിക്കൽ പോലും 2022 വരെ അർജന്റീന ജയിക്കും ജയിക്കും ജയിക്കും എന്നപ്പോ ഒരു തമാശ കാര്യം കൂടെ ഉണ്ട്. ഈ കളർ ടി വി വന്നതിന് ശേഷം അർജന്റീന ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു കുറവ് 2022 തീർത്തത്?
3: അല്ല, അത് ഞാൻ പറയാം, 86 ശരിക്കും പറഞ്ഞ വേൾഡ് കപ്പിന്റെ ഒരു ജ്വരം കേരളത്തിൽ വന്നത്, അന്നാണ് ടി വി വരുന്നത്.
1: അതെ,
3: എന്റെയൊക്കെ ചെറുപ്പകാലത്തില്ല, ഞാൻ ആദ്യമായിട്ട് കാണാൻ, അന്നാണ് മറഡോണയുടെ പീക്ക് സമയം. അതോടുകൂടിയാണ് അർജന്റീനയുടെ ആരാധകനായത്. അതിങ്ങനെ തുടർന്നു വന്നു, പിന്നീട് മെസ്സി വന്നു. ബാക്കിയുള്ള ടീമിനോട് ഇഷ്ടക്കേടുണ്ടല്ല, പക്ഷെ അത് അന്നോട്ട് ആ മറഡോണയോടുള്ള ഒരു ആരാധനയാണ് അർജന്റീനയായിട്ട് അടുപ്പിച്ചത്.
1: ആ ഒരു വിജയം കാണാൻ മറഡോണ ജീവനോടെ ഇല്ലായിരുന്നു എന്ന് ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷേ 2022 വേൾഡ് കപ്പ് ഒരു വളരെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്യപ്പെട്ട ഒരു വേൾഡ് കപ്പ് ആയിരുന്നില്ലേ?
3: ആണ്, തീർച്ചയായിട്ടും. അവിടെയുള്ള യാത്രാ സൗകര്യമായാലും ഗ്രൗണ്ടിലേക്ക് പോകുന്ന സൗകര്യമായാലും എല്ലാം വളരെ പക്കയായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വേൾഡ് പോലെയാണ് നമുക്ക് തോന്നിയത്. ഖത്തർ നമ്മുടെ കേരളം പോലെ തന്നെ,
1: മലയാളികളും
3: പകുതി കൂടുതൽ മലയാളീസ് ആണ്. അപ്പൊ ആ ഒരു ജ്വരം വളരെ, എന്താ പറയാ, കളികൾ ത്രില്ലിംഗ് മാച്ചസ് ഉണ്ട്. അർജന്റീന ഹോളണ്ട് ഫൈനല് ഇതൊക്കെ വെച്ചാല് ഓരോ
1: നിമിഷ
3: സെക്കൻഡും വളരെ വിലയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണെടുക്കാൻ തോന്നില്ല. ആ ഗ്രൗണ്ട്
1: മത്സരമായിരുന്നു, ഏകപക്ഷീയമായിട്ട് വിജയമായിരുന്നില്ല.
3: അല്ല,
1: പക്ഷെ അവർ അർജന്റീനയുടെ ഏറ്റവും മികച്ച പ്രകടനവും പുറത്തു വന്നു
3: ആണ്. അതുപോലെ ഫ്രാൻസോ എംബാപ്പെ മൂന്ന് ഗോളടിച്ച് മുങ്ങിപ്പോയി ഈ അർജന്റീന ചാമ്പ്യൻസ് ആയപ്പോൾ എംബാപ്പെ
1: നാലേ
3: മൂന്നിനാണ് ജയം. എംബാപ്പെ പിക്ചറിലേ ഇല്ല.
1: എബിൻ റോസ് ആദ്യമേ വിചാരിച്ചിരുന്നു കഴിഞ്ഞ 2022 ലോകകപ്പിന് തൊട്ട് മുമ്പ് എബിൻ റോസ് വിചാരിച്ചിരുന്ന ഏത് ടീം ജയിക്കുന്നതാണ്?
2: തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മലയാളികളും അർജന്റീനയുടെ ടീമിൽ ഷാജിട്ടൻ പറഞ്ഞ പോലെ 86 മറഡോണ എന്നുള്ളൊരു ഇതിഹാസത്തിന് അല്ലെങ്കിൽ ഒരിക്കലും എനിക്കാണെങ്കിൽ ലോകം അവസാനിച്ച പോലും അദ്ദേഹത്തിന്റെ പേര് ഫുട്ബോൾ കളിയിൽ എപ്പോഴും ചർച്ചയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ ആ ലെജൻഡിന്റെ ആരാധന കൊണ്ട് തന്നെയാണ് അർജന്റീന എന്ന ടീമിനെ കേരളക്കാർ ഹൃദയത്തിലേറ്റിയത്. ആ ഒരു വശം തന്നെ അതുകൊണ്ട് തന്നെ അർജന്റീന ജയിക്കും എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ആ ഒരു വശത്ത് ഫിസിക്കലി നമ്മുടെ അർജന്റീന ടീം അത്രത്തോളം ഈ കഴിഞ്ഞ 86 ശേഷം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. പലപ്പോഴും അവർ സ്കിൽഫുൾ, അതായത് നമ്മൾ ഒരുപാട് ഒട്ടേക അടക്കമുള്ള നിരവധി ടാലന്റ് ആയിട്ടുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്. എറിക് കൊൽമ അടക്കമുള്ള നിരവധി താരങ്ങളുണ്ടെങ്കിൽ
1: പോലും വളരെ മോളിൽ നിൽക്കും,
2: മോളിൽ
1: ഫിസിക്ക് കൊണ്ട്
2: ടഫ് ഫൈറ്റിൽ ഫിസിക്കൽ ചലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും ഒരു പതറിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീം ആയിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു.
1: അർഹതപ്പെട്ട ഒരാളാണ്
2: അതില്. അത് ഏറ്റവും ഞെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏഷ്യൻ കൺട്രിയായിട്ട് തോറ്റിട്ടാണ് അവര് തുടങ്ങുന്നത്. സൗദിയുമായിട്ട് അവർ ആ മത്സരം തോറ്റ് ആലോചിക്കുക. ആ ഒരു ഇതില് ആ ഒരു ഇവിടെ നിന്ന് മടങ്ങി വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ കളിച്ച് കപ്പെടുക, അതും ഇത്രയും ടഫ് ടീംസിനെതിരെ. ഒരിക്കലും അവർക്ക് നമ്മൾ ആ മത്സരം തോറ്റപ്പോൾ തന്നെ നമ്മൾ അവരുടെ ചാൻസ് പോയി. അത് ഇനി എന്തായാലും സൗദി പോലും ജയിക്കാത്ത അർജന്റീന എങ്ങനെയാണ് ഫൈനലെത്തുക? ആ മെസ്സി റിട്ടയർമെന്റ് നമ്മൾ ഓർക്കുക. ചിലിയുമായിട്ടുള്ള ആ പെനാൾട്ടി ഷൂട്ട് എടുത്ത് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ തിരിച്ചു വന്ന ആ ഒരു വികാരം, ആ കണ്ണുനീരൊക്കെ നമ്മൾ കണ്ടുവന്ന ആ ഒരു അതേ ഒരു അവസ്ഥയിലായി. പക്ഷെ അവർ തിരിച്ചു വന്ന കപ്പ് നേടിയത് ഇപ്പോഴും ത്രില്ല്. എനിക്കത് അതേപോലെ ഒരു അനുഭവം, എനിക്കിപ്പോഴുണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീമാണ്. ഫസ്റ്റ് കളി 5 goals തോറ്റു കേരള പോലീസോട്. 5 goals തോറ്റു വരികയും ആ ടീം പിന്നെ ഒരു കളി പോലും തോക്കാതെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ നമ്മൾ ടെക്നിക്കലി എറർ കാരണം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അത് രണ്ടുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫുട്ബോൾ,
1: പരാജയം വിജയത്തിന്റെ
2: ചവിട്ടുപടി. ഇതാണ് ഫുട്ബോൾ, ഇതാണ് ഫുട്ബോൾ. അതായത് ഒരു ദിവസം രാജാവ് വന്ന് അടുത്ത ദിവസം നേരെ സീറോയിലോട്ട് പോകും, വീണ്ടും അതിന് മുകളിൽ വരും. പക്ഷെ അതിന്റെ എഫർട്ടുകൾ വർഷങ്ങളുടെ എഫർട്ടാണ്. അപ്പം ആ രാജ്യം തീർച്ചയായിട്ടും അർജന്റീന, നമ്മൾ ഇപ്പോഴും പറയും ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടമാണ്, ആരാധനയാണ്. 86 തുടങ്ങിയത്
1: ആ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് അർജന്റീന ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജയിക്കും എന്ന് സാർ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളായിട്ട് കരുതുന്നത്
3: കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം മെസ്സി മാത്രമല്ല അതിന്റെ കൂടെ കളിക്കുന്ന പ്ലേയേഴ്സും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലേയേഴ്സാണ്. പല സൂപ്പർ പ്ലേയേഴ്സ് ഇതിനകത്ത് അർജന്റീനയിലുണ്ട് ഇപ്പോൾ. അപ്പം അതെല്ലാം കൂടി ഫംഗ്ഷൻ ചെയ്ത് വന്നാൽ ഒരിക്കൽ കൂടി അർജന്റീനക്ക് ചാൻസാണ്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ഒരു 6-7 ടീം ഒരുപോലെയുണ്ട്. അതിൽ മുൻഗണന കൊടുക്കുന്നത് ഞാൻ സ്പെയിനാണ്.
1: സ്പെയിൻ
3: അത് മാത്രമല്ല നല്ല ബാഴ്സലോണയുടെ റിയൽ മാഡ്രിഡിന്റെ ഒക്കെ താരങ്ങൾ അതിനകത്തുണ്ട്. നല്ല വളരെ എക്സ്പീരിയൻസ്. ഈ ചെറിയ പ്രായത്തിലെ ഒരുപാട് എന്താ ലാമലിനെ പോലെയൊക്കെയുള്ള
1: 18
3: അതെ അതെ. അപ്പൊ ഒരുപാട് കളിക്കാരുണ്ട്. ഒരു ടീം ഗെയിം എന്ന നിലയിൽ സ്പെയിൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫ്രാൻസ്, പിന്നെ എന്നും എല്ലാരും പ്രതീക്ഷയോടെ കാണുന്ന ടീം ഇംഗ്ലണ്ട്. താരങ്ങളുടെ ആധിപത്യം
1: ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങളുടെ
3: എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ടീം. ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പ്ലേയേഴ്സിനടുക്ക് ഏറ്റവും താരമൂല്യമുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടാ
1: തീർച്ചയായും.
3: പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ഈ ടീം ഗെയിമിൽ. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കോച്ച്,
1: പുതിയ കോച്ച് വന്നിട്ട് സൗത്ത് ഗേറ്റ് മാറി പുതിയ കോച്ച് വന്നിട്ടുണ്ട്,
3: അദ്ദേഹം വളരെ ഇതിനകത്ത് കുറച്ചുകൂടി പ്രഗത്ഭ്യം കാണിക്കുമായിരിക്കും.
1: ഒരു 10 കൊല്ലം മുമ്പായിരുന്നു നമ്മൾ ഈ ചർച്ചയിൽ ഇരുന്നെങ്കിൽ ആദ്യം പറയുന്ന പേരുകളിലൊന്ന് ടീമുകളുടെ പേരുകളിലൊന്ന്
3: ഇംഗ്ലണ്ടാണ്,
1: ഇംഗ്ലണ്ടിലായിരിക്കും, ബ്രസീലായിരിക്കും.
3: അല്ല, പക്ഷേ ബ്രസീൽ ഇപ്പം എനിക്ക് വന്ന നെയ്മർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബ്രസീലും ആരും മോശക്കാരല്ല. ഞാൻ പറയാനല്ല, എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ്. ചെറിയൊരു ഇതിൽ മാത്രം മാറുന്നുള്ളൂ.
1: അല്ല, ബ്രസീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു പുതിയ
3: ചേഞ്ച് ഉണ്ടാവും.
1: അദ്ദേഹത്തിന് ഈ ലോകത്ത് ഏറ്റവും മികച്ച ലീഗുകൾ ഏതെടുത്താൽ അവിടെ ഒരു ബ്രസീലിയൻ കളിക്കാരുണ്ടായിരിക്കും. ആ ബ്രസീലിയൻ കളിക്കാരൻ അയാളുടെ ആ ഒരു ശൈലി ഗ്രൗണ്ടിലെടുക്കും. ഇനിയും ശൈലി നഷ്ടപ്പെടാത്ത ഒരു ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ,
3: ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇപ്പോഴും പിന്തുടരുന്ന
1: ഒരു ടീം ബ്രസീൽ
3: തന്നെയാണ്. അതിനുശേഷമേ
1: അർജന്റീന പോലും
3: സ്റ്റൈലിലേക്ക്
1: മാറ്റിയല്ലോ. കാരണം അവരെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ആധിപത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുന്ന രീതിയിലേക്കൊക്കെ അവർ മാറി. പണ്ട് അവർ എപ്പോഴും മിഡ്ഫീൽഡിൽ ഉള്ള ഒരു പ്ലെയറിൽ നിന്നാണ് കളി
3: കൊണ്ടിരുന്നത്. ഒരുപാട് നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു.
1: അതെ, റിക്കൽമിയെ പോലുള്ള കളിക്കാരന്റെയൊക്കെ ആ ഒരു കഴിവ് നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ കുറിച്ച് ചോദിച്ചു, എബിൻ റോസിന്റെ ബ്രസീലിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ എന്താണ്?
2: അല്ല, നമ്മള് ഈ പറഞ്ഞ ഒരുപാട് ഫുട്ബോൾ ഒരുപാട് മുന്നോട്ട് പോയി ടെക്നിക്കലി ടാക്റ്റിക്കലി. നമ്മൾ ഇന്ന് ഇന്റർനെറ്റും മറ്റുള്ള കാര്യങ്ങളും എന്തിന് സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് സെഷൻ അടക്കമുള്ള ഒരു മോഡേൺ വേൾഡിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മെസ്സിയോ അല്ലെങ്കിൽ ഒരു റൊണാൾഡോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മറഡോണയൊക്കെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മറഡോണയെ സ്വീകരിച്ചതുപോലെയാണ് അതിനു മുമ്പ് കളിച്ച പെലെ. കാരണം അപ്പോഴാണ് പെലെ എന്നുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇത്രയും വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണെന്നും ഇവർക്ക് അർജന്റീനയെ പരാജയപ്പെടുന്ന അവർക്ക് സാധിക്കുള്ളതെന്നും ബ്രസീൽ. അപ്പോഴാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ശൈലി എല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം യൂറോപ്യൻ പവർ ഫുട്ബോൾ ശൈലിയില്ല. കാരണം സാമ്പത്തികമുള്ളത് യൂറോപ്പിലെ ലീഗുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഗത്ഭരായ താരങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അവർ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നു. അവരെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് വരുകയാണെങ്കിൽ അവർ അവിടെ വരുമ്പോഴത്തേക്ക് യൂറോപ്യൻ ശൈലിയിൽ ആയിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശൈലിയിൽ തന്നെയാണ് മിക്ക താരങ്ങളും കളിക്കുന്നത്. ബ്രസീലിന്റെ ആ സ്വാഭാവികമായ ശൈലി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ടാക്ടിക്സുകളുടെ കോച്ചസിന്റെ തന്ത്രത്തിനനുസരിച്ച് കളി. അന്ന് പ്ലെയറിനായിരുന്നു പ്ലേയേഴ്സ്, അതായത് മറഡോണ വന്നു കഴിഞ്ഞാൽ മറഡോണയ്ക്ക് ഒപ്പം കളിക്കുന്ന കളിക്കാർ അദ്ദേഹം നിശ്ചയിക്കും. ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് പാസ് കിട്ടുന്നാൽ എനിക്ക് തരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളിക്കാർ ഒപ്പം ഉണ്ടെങ്കിൽ കളിക്കാൻ കഴിയും. അന്ന് അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് കളിക്കാൻ കഴിയും. അപ്പൊ അവരൊരു ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ടാക്ടിക്കൽ കോച്ചസിന് വളരെ അധികം പ്രാധാന്യമുള്ള കോച്ചസിന്റെ ആ ബുദ്ധിയും അവരുടെ എഫർട്ടും അനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് കളിക്കാരെ കണ്ടെത്തി അവരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മെസ്സിയും അല്ലെങ്കിൽ റൊണാൾഡോയും വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ലെജൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ടീം ഗെയിമിനാണ് പ്രാധാന്യം. കോച്ചസിന്റെ തീരുമാനങ്ങൾ, കോച്ചസ് എടുക്കുന്ന ഡിസിഷൻസ്, അതുപോലുള്ള എലമെന്റ്സുകൾ വളരെ ഇമ്പോർട്ടന്റ്. ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതാത് സമയത്ത് കറണ്ടായിട്ട് അവിടെ അപ്ഡേഷൻ കിട്ടുകയാണ്, ഇന്ന പ്ലെയർ ടയർഡായി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാസിന്റെ എഫക്റ്റീവ്നെസ് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സാറ്റലൈറ്റ് വഴി ഇവർ കിട്ടിക്കൊണ്ടിരിക്കുക ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന കറക്റ്റായിട്ടുള്ള നമ്മൾ പറഞ്ഞ സൂപ്പർ സബ്, നമ്മളിപ്പോ കേൾക്കാൻ തുടങ്ങിയ വാക്കുകളാണ്, ആ സൂപ്പർ സബ് പോലുള്ള കളിക്കാരെ അൺഎക്സ്പെക്ടഡ് ഇറക്കുമ്പോൾ അവിടെയാണ് ആ എലമെന്റ്സ് ആണ്
4: പലപ്പോഴും.
2: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടിക്കി ടാക്ക ശൈലി, അല്ലെങ്കിൽ ആ ശൈലിക്കുപരിയായിട്ട് ഒരു യാന്ത്രികമായിട്ട് കളിക്കുന്ന, അല്ലെങ്കിൽ ടാക്ടിക്സിനനുസരിച്ച് കളിക്കുന്ന, സമയത്തിന്റെ എപ്പോഴും അറ്റാക്ക് ചെയ്യണം, എപ്പോഴും ഡിഫൻഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോട് ഇറങ്ങുന്ന, ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന, അതിനനുസരിച്ച് ഇപ്പൊ പറയുന്ന ഒരു പ്ലെയറുടെ പരിക്ക് പോലും ചിലപ്പോൾ ആ ടീമിനെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ശൈലികളിലോട്ട് പോകുന്നില്ല, ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവർക്കും വിൻ ചെയ്യുക എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നുള്ളത്.
4: ഫുട്ബോൾ വിജയം മാത്രമാണോ ഫുട്ബോളിന് കളിയുടെ ഒരു സൗന്ദര്യം ഉണ്ടോ?
3: പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വിജയത്തിലും ഗോളുകളിലും അല്ല ഫുട്ബോൾ കിടക്കുന്നത്. അതിനകത്ത് കുറെ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്, വളരെ സഹകരണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിലുണ്ട്.
4: പാസിംഗിന്റെ ഒരു
3: പാസിംഗ് ഉണ്ട്,
4: ഡ്രിബ്ലിംഗിന്റെ സൗകര്യം,
3: ഒരാൾ വീണ് കയറുന്ന അവനെ കൈവടിച്ച് ഉയർത്തുന്ന മറ്റേ പ്ലെയർ എതിരാളിയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് ഇന്നത്തെ തലമുറക്കാലും ആർക്കായാലും. അപ്പം അത്രയും എന്താ പറയാ, ഫുട്ബോൾ എന്താ ഒരു സംസ്കാരം തന്നെയാണ്. അപ്പം ഫുട്ബോള് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒരു പന്ത് കെട്ടുന്ന കണ്ട കണ്ട് നിന്ന് പോയി, ഏത് കുട്ടിയായാലും ശരി, എത്ര വലിയ
4: ചലനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു.
3: അതെ അതെ, ആ പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ
2: ലോകാവസ്ഥ. ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫുട്ബോളിൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, പക്ഷെ നമ്മൾ ആ ചില സമയങ്ങളിൽ ചെയ്യുന്നത് ജനങ്ങൾ ഹൃദയങ്ങളിൽ ഏറ്റവും. നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കളിക്കാരും ഫൈറ്റ് ചെയ്ത് എയറിൽ കൂടെ ഒരാളിങ്ങനെ അദ്ദേഹത്തെ ഗ്രിപ്പ് ചെയ്യണം, കരുതൽ ഹോൾഡ് ചെയ്ത്, പക്ഷെ അദ്ദേഹം അയാൾ തറയിൽ വീഴാതെ സേഫായിട്ട് അദ്ദേഹത്തിന് ഇറക്കുമ്പോൾ ഇത് ഇന്ന് ലോകം മൊത്തം കാണുന്നുണ്ട്. ഇത് ഫുട്ബോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. പറഞ്ഞാൽ ഈ ജയം ഇമ്പോർട്ടന്റ് ആണ്, ടീമിന് മുന്നോട്ട് ജയിച്ചാലേ അംഗീകരിക്കപ്പെടുള്ളൂ. അപ്പൊ എല്ലാവരും ജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂസ് നഷ്ടപ്പെടാതെ ഇന്നും ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക്, ഈ ലോകം മൊത്തം ഫുട്ബോളിലേക്ക് വരുന്നത്. വളരെ അതായത് ജനങ്ങൾക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും, നമ്മൾ ഫൈറ്റ് ചെയ്താൽ പോലും ട്രൂ സ്പോർട്സ്മാൻ പിറകെ നടന്ന് ദ്രോഹിക്കാറില്ല. ട്രൂ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈ കൊടുത്ത് പിരിയ, പരസ്പരം ഇത് ചെയ്യുക, ഒരു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ ഒരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ യുദ്ധം പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഇത് വരണമെങ്കിൽ അത് ദൈവികമായ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മളാണത് നെഗറ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നത്.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. ചർച്ചയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.